0: എന്റെ നമ്പർ 9495050600.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാപ്മഴ 4-day സെയിൽ.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
5: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
6: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
7: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
8: പിട്ടാപ്പിലിൽ ഏജൻസീസ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:40 മൻ കി ബാത്ത് പ്രത്യേക പരിപാടി, 6:50 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ഭൂതല പ്രക്ഷേപണത്തിലും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. 8:00 ഭൂതല പ്രക്ഷേപണത്തിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. തുടർന്ന് ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് വിനീത് ശ്രീനിവാസൻ, ഖദീജ നാദിർഷാ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്,

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 14:40 ആയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്.

0: മലയാളം. സമയം 10 മണി കഴിഞ്ഞ് 17:08 ആയില്ലേ. ഇപ്പോൾ ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അല്ലേ.
1: ഇതിലേക്ക് വിളിക്കാൻ രണ്ട് നമ്പറുകളുണ്ട്, 29 50 300, മറ്റൊരു നമ്പർ 29 50 800. STD കോഡ് 04 83
0: അല്ലേ. ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ പ്രമീള ചോലക്കൽ,
1: ഞാൻ MB രവീന്ദ്രൻ.
0: സ്റ്റുഡിയോ സഹായം നൽകുന്നത് മഞ്ജു ആണ്, സാങ്കേതിക സഹായം നൽകുന്നത് ലിജീഷും മുരുകേശൻ കോട്ടകലും കൂടിയാണ്. എന്തൊക്കെയാണ് മാഷെ ഇന്നലത്തെ കളിയെ കുറിച്ചുള്ള ഒരു അവലോകനം?
2: ഇന്നലെ ഇന്നലെ ധാരാളം
0: നടന്നിട്ടുള്ളത്
2: ഗംഭീര കളികൾ.
0: അതെങ്ങനെയാണ് സ്കോർ? നില എങ്ങനെയാണ്? ആരൊക്കെയാണ് ജയിച്ചത്?
2: അതിലെ നമ്മള് ജോർദാനും അർജന്റീനയും തമ്മിലുള്ള മത്സരം അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു.
0: ഇന്ന് രാവിലെ 7:30 അല്ലേ.
2: അതെ, അതില്
0: ചിലർക്ക് പിന്നെ നെറ്റ് എന്താ പറയാ, മഴ പെയ്തിട്ട് കളി ചെറുതായിട്ടൊരു തടസ്സമൊക്കെ ടിവിയിൽ കാണുന്നവർക്കൊക്കെ അല്ലേ,
2: കാണുന്നവർക്ക് കേബിളിന്റെ വില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട.
0: അതെ അതെ.
2: അപ്പൊ അതിൽ അർജന്റീന 3 ഗോളും ജോർദാൻ 1 ഗോളുമാണ് അടിച്ചത്.
0: പിന്നെ
2: അർജന്റീന വിജയിച്ചിരിക്കുന്നു.
0: പിന്നെ
2: പിന്നെ അതില് പിന്നെയുള്ള കളികൾ കൊളംബിയ പോർച്ചുഗൽ,
0: അതില് എങ്ങനെയാണ് റിസൾട്ട്?
2: അതില് സമനിലയാണ്, കൊളംബിയ 0 പോർച്ചുഗൽ 0.
0: വേറെ കളിയോ?
2: വേറെ പിന്നെ അൾജീരിയ ഓസ്ട്രിയ 3-3, അതും സമനില.
0: 3-3 അല്ലേ.
2: അതെ അതെ, 3-3. ഈ കൊളംബിയ പോർച്ചുഗൽ മത്സരം വളരെ വേറിട്ട മത്സരമായിരുന്നു എന്നാണ്, വാശിയേറിയ മത്സരം. എന്നാലും കൊളംബിയയുടെ ഒരു മേധാവിത്വം അവിടെ ഉണ്ടായിരുന്നു, എങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. അതാണ് അപ്പൊ മാത്രമല്ല, ഈ അർജന്റീനക്ക് ഇനി കുഞ്ഞൻ രാജ്യമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ കാബോ വെർദ.
0: ആ
2: രാജ്യവുമായിട്ടാണ് ഇനി
0: ലോകകപ്പിലേക്ക് വന്നത്, വെറും ഒരു 5 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യം.
2: തീർച്ചയായിട്ടും.
0: അപ്പോ അതില് ആ ഗോളിയൊക്കെ അല്ലേ നമ്മുടെ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ബോസിഞ്ഞോ.
2: അതെ അതെ. അപ്പോ ഗോളർ ഉണ്ട്,
0: ആരാണ്
2: നോക്കാം.
0: ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
3: നമസ്കാരം,
0: പേര് പറയൂ.
2: പേര് പറയൂ.
3: ബാലൻ വെള്ളാമ്പ്രം.
2: വെള്ളാമ്പ്രം, ഏതൊക്കെ കളികളൊക്കെ കണ്ടോ ഇന്നലത്തെ രാത്രി?
3: കളികള് രാത്രി കാണില്ല, രാവിലൊക്കെ ഇങ്ങനെ റിയൽ തമ്മിലൊക്കെ കാണലാണ്, ഉറക്കിന്റെ പ്രശ്നം.
2: അതെ അതെ അതെ.
0: എന്താണ്, എങ്ങനെയാണ് കളിയെ കുറിച്ച്
2: വിലയിരുത്തുന്നത്?
0: എന്താണ് പറയാൻ?
3: ഇപ്രാവശ്യം എല്ലാ ടീമുകളും ശക്തരാണ്. എന്നാലും ഞാനൊരു ബ്രസീൽ ആരാധകനാണ്.
2: ബ്രസീലിന്റെ കളികൾ ഇപ്പൊ ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ ഇന്നലത്തെ കളികളിലൊന്നും.
3: 1998-1996 ഇതാ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ്.
2: അന്ന് മുതലേ കണ്ടതാണ്. ശരി ശരി, ഓക്കെ.
3: അന്ന് ആദ്യം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി, ഇറ്റലിനെ തോൽപ്പിച്ച്.
2: അതെ അതെ.
3: അവിടെ നിന്ന് അങ്ങനത്തുള്ള ഒരു ആരാധകനായി പോയതാണ്.
2: അതെ.
0: പിന്നെ
3: മോശമൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം ക്രൊയേഷ്യയോട് പെനാൽറ്റിയിൽ പോയി കഴിഞ്ഞു പോയി. ഗോളി ഒരു പിന്നെ പ്രധാന ഘടകമാണ് നമ്മൾ വെച്ച് ഈ വേൾഡ് കപ്പിൽ.
2: തീർച്ചയായിട്ടും അത് ഗോളി ഒരു പ്രതിരോധ കവചം തന്നെ.
0: പറയണത് ബ്രസീൽ ആരാധകനാണ് അല്ലേ. അർജന്റീനയും മെസ്സിയെ കുറിച്ച്,
3: പെനാൽറ്റിയെ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഗോളി നിർബന്ധമാണ്. അത് ഇപ്പൊ അർജന്റീന ആയിട്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിനോട് ടൈം ബേക്കറിൽ അത് കീപ്പ് ചെയ്തോണ്ടാണ് ഞങ്ങൾ പോയതും ക്രൊയേഷ്യയോട്.

0: ടൈം ബ്രേക്കറിലാണ് പോയത്. അപ്പൊ പെനാൽറ്റി കീപ്പ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അന്ന് ബ്രസീൽ കൊണ്ടുപോകുന്ന കാലത്തും ബ്രസീലിന്റെ അന്ന് അന്നത്തെ ഗോളി അത്യാവശ്യം അന്ന് ഹോളണ്ടിനോടും ഇറ്റലിയോടൊക്കെ പുറത്തേക്ക് അടിച്ചതാണെങ്കിലും അന്ന് ആ ഗോളിയുടെ ഒരു മികവ് അന്നൊക്കെ പെനാൽറ്റി തന്നെയാണ് കളിയുടെ നിർണായക ഘട്ടങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ആ ഘട്ടത്തെ അതിജീവിക്കാൻ പറ്റിയ ഒരു ഗോളി നിർബന്ധമാണ് അങ്ങനത്തെ ഉള്ളവർക്കാണ്.
1: അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ ഖത്തറിലെ പോലെ അർജന്റീന കൊണ്ടുപോകില്ല എന്നാണ് പറയണത് അല്ലേ?
0: അർജന്റീന ടീമാണ്, അർജന്റീന നമ്മള് എപ്പോഴൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നല്ല നല്ല ടീമായിട്ട്
1: വന്നതാണ്.
0: പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗോളി ആയിരുന്നു അവരുടെ ഒരു വിഷയങ്ങള്. പല കളികളിലും ഒരു ടൈം ബ്രേക്കറിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അന്നൊക്കെ തന്നെ. അങ്ങനെ
2: പക്ഷെ ഇപ്പൊ ഈ കളിച്ച കളികളിലൊക്കെ അർജന്റീന അല്ലേ
0: നല്ല ടീം തന്നെ, നല്ല ടീം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ സൗദിയോട് തോറ്റോട് കൂടി ജീവിതത്തിൽ പാഠം പഠിച്ചു.
2: പക്ഷെ അവരെ തൂക്കി അല്ലേ കപ്പ് തൂക്കി അവരെ അന്ന്.
0: ആ ടീമിനെ ആരും ഇതൊക്കെ അങ്ങനെ മോശമായി കാണണ്ട എന്നുള്ള കാഴ്ചപ്പാടുള്ള എല്ലാ ടീമിലും കണ്ട് നല്ല രീതിയിൽ കപ്പ് കൊണ്ടുപോയി.
2: ഇനി ബ്രസീലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബ്രസീൽ ഗ്രൂപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: ബ്രസീലിന്റെ സാധ്യത
0: സാധ്യത പിന്നെ മുളക്കെ ആയിരുന്നു, കുഴപ്പമില്ല. രണ്ടും നല്ല ടീമായിരുന്നു. പിന്നെ അത് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ബ്രസീലിന്റെ ഒരു സാധ്യത കൂടുതലാണ് കാണുന്നത്. എല്ലാ പ്രാവശ്യത്തെക്കാട്ടും കൂടി കൂടുതലുണ്ട്.
1: ഇനിയിപ്പോൾ
0: സാധ്യതയുണ്ട്.
1: ഈ ബ്രസീലിന്റെയും അർജന്റീനയുടെയും ഗോളിമാരെ മാത്രം താരതമ്യപ്പെടുത്തുമ്പോ എന്താണ് അഭിപ്രായം?
0: അത് അത് അർജന്റീനയുടെ ഗോളി തന്നെയാണ്. ഗോളി എന്ന് പറഞ്ഞാൽ കളിയിലെ ഫോമല്ല, പെനാൽറ്റിയിലാണ് നമ്മൾ കാണുന്നത്.
1: അതെ അതെ,
0: പെനാൽറ്റിയാണ് പിന്നെ നമ്മളത്. പക്ഷേ മറ്റൊരു ഇതിൽ നോക്കുമ്പോ രണ്ടാളും കണക്ക്
1: തന്നെയാണ്
0: കളിയുടെ പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ.
1: പക്ഷെ പെനാൽറ്റിയിൽ ഗോള് തടയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തന്നെയല്ലേ.
0: കോർപ്പറേഷന്റെ ഗോളിക്കൊക്കെ ഉള്ള കഴിവ് തന്നെ ആയിരുന്നു. അത് തന്നെയാണ് അവരും കുറെ ഘട്ടങ്ങളിൽ കഴിച്ചിടാൻ കാരണമുണ്ടായത്
1: തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് കണ്ട കളി, ഇന്ന് രാവിലെ ഏതെങ്കിലും കളി കണ്ടോ?
0: ഇന്ന് രാവിലെ ഞാൻ കണ്ടത് പോർച്ചുഗലിന്റെ കളിയാണ്, കുറച്ച് കൊളംബിയ കളിയാണ്.
1: പോർച്ചുഗൽ കൊളംബിയ, ആ അതെന്തായിരുന്നു അതിന്റെ വിലയിരുത്തല്?
0: വിലയിരുത്തല് പിന്നെ കൊളംബിയ തന്നെയാണ്
1: മേധാവിത്വം. കൊളംബിയക്കായിരുന്നു അല്ലേ?
0: കൊളംബിയക്ക് തന്നെയാണ് പോർച്ചുഗൽ പിടിച്ചു നിന്നു എന്നേ ഉള്ളു.
1: അത് ശരി. എന്തായാലും ആ സമനിലയായി അല്ലേ?
0: സമനിലയായി.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്രസീലിന്റെ സാധ്യതയാണ് കാണുന്നത്.
0: ബ്രസീലിന്റെ സാധ്യത ഉണ്ട്. ബ്രസീലില് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമായി ഏത് പ്രാവശ്യം അത്ര മോശമോ ടീമായിട്ടൊന്നല്ല വന്നത്. ഇപ്രാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മളെ നെയ്മറിന്റെ ഒരു ഇതുണ്ട്, അതാണിപ്പോ മെയിനായിട്ടുള്ളത്. പരിക്ക് പറ്റിയ താരങ്ങളാവുമ്പോലേ ഒരു വിഷയങ്ങളാണ്.
1: അതെ അതെ അതെ.
0: പിന്നെ എന്നാ ഒരു താരത്തെ തന്നെ മുൻതിരിച്ച് വരുന്ന ടീമുകളാവുമ്പോ ആ ടീമിൽ ആ താരത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൊതുവെ ഇപ്പൊ ഒരു പ്രാവശ്യം ജർമ്മനി ആയിട്ടൊക്കെ വന്ന കൊളംബിയയിൽ അന്ന് ആ നെയ്മറിനെ പിന്നെ അന്ന് ആ ഫൗള് വന്നോടുകൂടി ആ ടീം പൂർണ്ണമായി ജർമ്മനിയോട് പറ്റ തളർന്നു പോയി. അപ്പൊ അത് ഒരാളെ മാത്രം മുൻനിർത്തി വരുമ്പോള്ള പ്രശ്നമാണ്.
1: അതെ അതെ അതെ.
2: എന്തായാലും അല്ലേ അങ്ങയുടെ ഒരു ബ്രസീൽ കടുത്ത ബ്രസീൽ ആരാധകനായിട്ടും അല്ലേ കൂടുതലും പറഞ്ഞത് നമ്മള് അർജന്റീന
1: അർജന്റീന ഗോളിയെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട്
2: പെനാൽറ്റിയെ കുറിച്ചാണ് കൂടുതലും അല്ലേ നമുക്ക് പങ്കുവെച്ചത്. എന്തായാലും വിളിച്ചാൽ ഒരുപാട്
1: സന്തോഷം.
0: നമ്മള് കുറച്ചു കാലം മുന്നേ കുറച്ച് ആളുകൾ നമ്മള് മുന്നുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാം.
2: അതെ അതെ അതെ. എന്തായാലും നമുക്ക് വീണ്ടും അല്ലേ ഇന്ന് നോക്കൗട്ട് ആരംഭിക്കുകയല്ലേ. ഇനിയാണ് മത്സരം ഒന്നുകൂടി മുറുക.
0: ഇനിയാണ്
2: കളി മോനെ എന്ന് പറയില്ലേ അതുപോലെ.
0: അതെ
2: അതെ. അപ്പൊ ഇനി ചെറുതായിട്ട് ഉറക്കമൊക്കെ ഒഴിവാക്കി നമുക്ക് കളിയിലെ ആവേശത്തിലേക്ക്
1: ഇറങ്ങാം. നന്നായിട്ട്
2: ഉറക്കം. അതെ എന്തായാലും സന്തോഷം
1: വിളിച്ചത്.
0: സ്ക്രീനിലാണ് നമ്മള് മൂലക്കോട് പറഞ്ഞ വെള്ളാമറ മൂലക്കോട് പറഞ്ഞ സ്ഥലത്താണ് കാണാൻ ക്ലബുകള്
1: കുട്ടികളും
0: ഞങ്ങളൊക്കെ പാടെ സ്ക്രീനും ഷർട്ടും കാര്യങ്ങളും.
2: അപ്പൊ തന്നെ ഒരു ആവേശമാണ് അല്ലെ എല്ലാരും കൂടി ഇരുന്ന് കളിയാണ്
0: ബാനറും ബോർഡും കാര്യങ്ങളും. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. വേൾഡ് കപ്പിൽ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കലുണ്ട്.
2: ആഘോഷങ്ങൾ തുടരട്ടെ അല്ലേ. അടുത്ത മാസം 19 വരെ നമ്മൾ ഫൈനൽ വരെ നമ്മൾ ആർമാദിക്കണം. ഓക്കെ ഓക്കെ ശരി
1: കേട്ടോ. ഓക്കെ
2: ഓക്കെ.
3: Shakira, we are ready.
4: We are ready.
5: We are ready.
6: We are ready.
7: We're ready.
8: We're ready.
9: We are ready.
10: We are ready.
11: We are ready.
12: We are ready.
13: We are ready.
14: We are ready.
15: We are ready.
16: We

0: അപ്പോ നമുക്ക് അടുത്തൊരു ഫുട്ബോൾ ആരാധകനുണ്ട്, ആരാണെന്ന് നോക്കാം അല്ലേ.
1: സ്വാഗതം ചെയ്യാം.
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: ഞാൻ അമൽ.
0: അമൽ എവിടെയാണ് സ്ഥലം?
1: എവിടെയാണ് സ്ഥലം അമലെ?
0: മഞ്ചേരി തുറക്കല്ലേ. അമലെ മുമ്പ് വിളിച്ചിണ്ടോ ഫുട്ബോൾ ബീച്ചിലേക്ക്?
2: ഇല്ല, അതേറ്റാണ്.
0: ഈ പേരെവിടെ കേട്ട പോലെ. എന്താണ് പിന്നെ ഇപ്പൊ കളി കണ്ടോണ്ടിരിക്കണോ?
2: കഴിഞ്ഞു.
1: ഇപ്പൊ ഏത് കളിയാണ് കണ്ടതെന്ന്?
0: കണ്ടു. എന്താണ് അഭിപ്രായം? എന്താണ്
2: അഭിപ്രായം? നല്ല കളി തന്നെയാണ്.
0: നല്ല ഗംഭീര കളിയാണ് അല്ലേ. ആര് കൊണ്ടുപോകും ഇപ്രാവശ്യം കപ്പ്?
2: അങ്ങനെ പറയാൻ പറ്റില്ല.
0: എന്നാലും ഇതുവരെ കണ്ട കളി ഇപ്പോ ഉറക്കമൊഴിച്ചും ഒക്കെ നമ്മള് അല്ലേ ഇതിനായിട്ട് ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഇതുവരെയുള്ള ഒരു വിലയിരുത്തലില് അമലിന്റെ ഒരു കാഴ്ചപ്പാടില് ഏത് ടീമായിരിക്കും ഒരു കുറച്ച് സാധ്യത കാണുന്നത്?
2: അർജന്റീന,
1: ഫ്രാൻസ്.
0: എംബപ്പെ ഫാനാണോ? പിന്നെ
1: ഈ രണ്ട് കളികളാണ് കണ്ടത് അല്ലേ. അതിൽ ഈ കൊളംബിയ പോർച്ചുഗൽ മത്സരത്തില് എന്താണ് അഭിപ്രായം? തുല്യ ശക്തികളായിട്ടാണോ കണ്ടത്? അതായത് ടീമിന് കളിയില് ചിലപ്പോ ഗോൾ അടിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ കളിയില് മേധാവിത്വം ചില ടീമുകൾക്ക് ഉണ്ടാവും. സമനില ഗോൾ അടിക്കാൻ പറ്റിയില്ല, സമനിലയായി. പക്ഷെ ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ച ടീം
2: കൊളംബിയ.
1: കൊളംബിയണോ? നേരത്തെ വിളിച്ചില്ലയാ? നേരത്തെ വിളിച്ച ശ്രോതാവും പറഞ്ഞത് കൊളംബിയ മേധാവിത്വം എന്നാണ്. പിന്നെ അർജന്റീന ജോർദാൻ അല്ലെ, അർജന്റീനയും ജോർദാനും തമ്മിലുള്ള മത്സരം.
2: അത്
1: ജോർദാൻ അത്ര പിന്നെ ചെറിയ ടീം എന്ന് പറയാൻ പറ്റുമോ? ജോർദാൻ എന്തോ കിട്ടിയത്. ആ പക്ഷെ അതായത് ഒരു ചെറിയൊരു ദുർബലമായ ടീമാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ ജോർദാന്റെ കാര്യത്തില്. എന്തായാലും അവിടെ മറ്റേ നല്ലൊരു മത്സരം, ഒരു ഗോൾ അവർക്ക് അടിക്കാൻ കഴിഞ്ഞു അർജന്റീനയോടും അല്ലേ. പിന്നെ ഒന്നാം പകുതിയില് ശരിക്കും അർജന്റീന രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ. ഈ കളിയിൽ മെസ്സി ആദ്യം ഇറങ്ങിയോ? സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയത് അല്ലേ.
0: അതുല അമൽ, സ്പെയിനിന്റെ യുറുഗ്വേന്റെയും കളി കണ്ടോ?
2: കണ്ടില്ല.
0: പിന്നെ ഇപ്പൊ ഏതാ വേറെ കളി ഏതാ കണ്ട? കേപ്പ് വെർദെ സൗദി അറേബ്യ കളി കണ്ടോ?
1: അതുപോലെ കോങ്കോ ഉസ്ബെക്കിസ്ഥാൻ അത് കണ്ടില്ല. പ്രത്യേകിച്ച് കാണല്ലേ. ഈ രാത്രി 3 മണി 3:30 കളികളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്.
0: എല്ലാം കാണും. ഉറക്കം പകല് കിടന്നുറങ്ങും, രാത്രി കളിക്കായിട്ട് അല്ലേ. അതാണോ ഇപ്പത്തെ ടൈം ടേബിള്?
2: അതെ.

0: ഓക്കെ,
1: അപ്പൊ അങ്ങനെയാണ് രണ്ട് ടീമിനെയാണ് മികച്ചതായി കാണുന്നത് അല്ലെ, ഫ്രാൻസും അർജന്റീനയാണ് സാധ്യത കൽപ്പിക്കുന്നത് അല്ലെ.
0: കഴിഞ്ഞ കളിയില് ഫ്രാൻസ് നോർവെ മത്സരത്തിലല്ലേ, ഫ്രാൻസ് 4-1 ഗംഭീര കളി അല്ലേ. പക്ഷെ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള യുറുഗ്വായ് അല്ലേ, യുറുഗ്വായ് പുറത്തായി എന്നുള്ളതാണ് വലിയ വിഷമമായിട്ടുള്ള കാര്യം.
1: അതിലിപ്പോ പറഞ്ഞതേ ഈ പിന്നെ മെസ്സി രണ്ടാമത്തെ ഹാഫിലല്ലേ ഇറങ്ങിയത്, ഒരു പക്ഷെ പറഞ്ഞ പോലെ പിന്നെ ഒരു ദുർബലമായ ടീം എന്ന രൂപത്തില് മെസ്സി ഇല്ലാതെ കളിച്ചാലും ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ചിലപ്പോ ടീമിനുണ്ടാവും അല്ലേ. ആദ്യം തന്നെ മെസ്സി ഇറക്കണ്ട അല്ലേ, മെസ്സി എങ്ങനെ ഉണ്ട് കളിയുടെ പോക്ക് എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ മെസ്സി ഇറങ്ങിയതോടുകൂടി ഒരു ഗോൾ അടിക്കും ചെയ്തു അല്ലേ.
0: പക്ഷേ നമുക്ക് അടുത്ത് ഇനി വരുന്ന 4 കഴിഞ്ഞുള്ള ലോകകപ്പില് നമുക്ക് മെസ്സി ഒന്നും ഇല്ല കളിയില്, മെസ്സി ഇല്ല, റൊണാൾഡോ ഇല്ല, നെയ്മർ ഇല്ല അല്ലേ, മോഡ്രിസ് ഇല്ല, അങ്ങനെയുള്ള കുറെ ആളുകള്, ഒട്ടാവോ.
1: അവന്റെ
0: ഫുട്ബോൾ അല്ലേ ആരാധന ഇനിയും നീണ്ടു പോട്ടെ. ശരി അമ്മ.

പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800.

0: മാഷേ, ഇനി ഇന്ന് രാത്രിയും നമുക്ക് കളികളുണ്ടല്ലേ?
1: ഇന്നത്തെ കളികൾ ഏതൊക്കെയാണ്?
0: ഇന്ന് മുതൽ നോക്കൌട്ട് മത്സരങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി 12:30 കളി ദക്ഷിണാഫ്രിക്കയും കാനഡയുമാണ്.
1: ദക്ഷിണാഫ്രിക്ക കാനഡ 12:30.
0: അതെ. പിന്നെ നാളെ രാത്രിയാണെങ്കിൽ ബ്രസീലും ജപ്പാനും ഉണ്ട്, 10:30.
1: അതെ,
0: ബ്രസീലും ഉണ്ട്. അതുപോലെ ചൊവ്വാഴ്ച പുലർച്ചെ ജർമ്മനിയും പാരഗ്വേ മത്സരം ഉണ്ട്.
1: ജർമ്മനി പാരഗ്വേ മത്സരം
0: രാത്രി ഒക്കെ ആയിട്ട് നടക്കണം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്,
0: ആരാണ് നോക്കാം അല്ലേ?
1: നോക്കാം.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ഓ, ഫുട്ബോൾ ആരാധികയാണ്?
2: ആരാധകൻ.
0: ആരാധകൻ, പേരെന്താണ്?

0: അമൃത്.
1: അമൃത് എത്രാം ക്ലാസ്സിലെ പഠിക്കണ? അമൃത്
0: എട്ടില്.
1: എട്ടില്. ഏത് സ്കൂളാ?
0: ലിറ്റിൽ
1: ഫ്ലവർ നിലമ്പൂര്. ഓക്കെ.
2: എന്താണ് അമൃത് എന്തൊക്കെ ഏതൊക്കെ കളികളൊക്കെ കണ്ടത് ഇപ്പൊ അടുത്ത്? സ്പെയിന്റെ കളി അല്ലേ? അല്ല, ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ കണ്ടോ? അതേതൊക്കെ?
0: അർജന്റീന.
1: ഏതോ ടീമിന്റെ ഫാനാണ്?
0: അർജന്റീന.
2: അർജന്റീനക്കാരനാണ്. അതാണ് കണ്ട മറക്കാതെ അല്ലേ കണ്ടത്.
1: ഇപ്പോ സംസാരിക്കണം. മെസ്സിന്റെ ജേഴ്സി ഇട്ടിട്ടാണോ? ശരി.
2: സ്കൂളിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നില്ലേ അല്ലേ? കുട്ടികൾ ഫുട്ബോൾ ആരാധകരൊക്കെ ആ ജേഴ്സി ഒക്കെ അണിഞ്ഞു വന്ന് അല്ലേ? അതൊക്കെ തകർത്തില്ലേ പരിപാടി? എന്താണ് അമൃതൻ പറയാനുള്ളത് മത്സരത്തെ കുറിച്ചൊക്കെ? അർജന്റീന ഈ ജോർദാൻ മത്സരത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത്? എന്തോ മെസ്സി ഗോൾ അടിച്ചു അല്ലേ? പിന്നെ ഗോൾ അടിച്ച രണ്ടുപേരും കൂടി ഉണ്ട് അല്ല? മൂന്ന് ഗോളും മെസ്സിയാണ് അടിച്ചത് അല്ലല്ലോ.
1: എല്ലാ കളിക്കാരുടെ പേരും അറിയാം. പോരട്ടെ, ബാക്കി
2: പോരട്ടെ, ഒരാളും കൂടി ഉണ്ട്.
1: അടിപൊളി കളിക്കാരൻ അല്ലേ?
2: അതെ അതെ. അതായത് വെറുതെ മൂന്ന് ഗോൾ എന്ന് മാത്രം പറയല്ല, അത്
1: അടിച്ചു എന്നുള്ളത് വരെ പറഞ്ഞു,
2: കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെന്തൊക്കെയാ അമൃത് വേറെ വേറെ കളികൾ? അതല്ല, ഈ കളികൾ അർജന്റീനയുടെ കളി മാത്രമാണോ കാണാറുള്ളത്? കാണാറുണ്ട്.
1: പിന്നെ വേറെ ഏതൊക്കെ കളികളാ കണ്ടേ? കൂടെ അല്ല അച്ഛനും ഒക്കെ ഇരുന്നിട്ടാണോ കാണുക?
2: വീട്ടിൽ തന്നെയാണ് കാണല്. പുറത്ത് ക്ലബിന്റെ ഒക്കെ ടിവിയിൽ പോയി കാണാറുണ്ടോ? വീട്ടിൽ കാണും അല്ലേ.
1: അപ്പൊ ഈ കൃത്യസമയത്ത് ഉണരോ?
2: അലാറം വെക്കോ, അച്ഛനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കോ വിളിക്കാൻ.
0: അലാറം
2: വെക്കോ അല്ലേ.
1: അപ്പൊ സ്കൂൾ പോക്കില് നമ്മളെ ബാധിക്കില്ലേ? അത് ക്ലാസ് ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോ അവർക്കും തൂങ്ങിയിരിക്കോ? അങ്ങനെയൊന്നുമില്ല, നമ്മള് ഉണർന്നിരിക്കുകയാണ് അല്ലേ സദാസമയം ഈ ഫുട്ബോൾ കഴിയുന്നവരെ. ശരി. സ്കൂളില് ക്ലബുകളിലൊക്കെ കളിക്കാറുണ്ടോ?
2: ടീമിലുണ്ട്.
1: ഓക്കെ. അപ്പൊ വലിയൊരു കളിക്കാരനൊക്കെ ആയി മാറട്ടെ
2: കേട്ടോ.
1: ഈ ആവേശം എന്നും നിലനിൽക്കട്ടെ കേട്ടോ. എന്തായാലും വിളിച്ചാൽ സന്തോഷം.
2: വളരെ സന്തോഷം.
1: നമുക്ക് അടുത്ത അർജന്റീന കളിക്കായി കാത്തിരിക്കുക അല്ലേ.
2: ഓക്കെ.
1: ശരി.
0: ഓക്കെ.

0: ഹലോ,
1: ഇതാരാണ്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: മൂന്നില്.
1: ഏത് സ്കൂളാണ്?

0: ബെഞ്ച്മാർക്ക് മഞ്ചേരി. ഇത് ഇത് നമ്മള് കുട്ടി റോക്സ് ആക്കി മാറ്റണോ അതോ ഫുട്ബോൾ ബീറ്റ്സ് ആക്കി മാറ്റണോ എന്ന് ആലോചിക്കണ. ഫുട്ബോൾ ആരാധകനാണോ? കളി കാണാറുണ്ടോ? ആരുടെ
1: ആളാണ്?
0: നെയ്മർ. ബ്രസീലാണ്
1: നെയ്മർ ടീമിന്റെ.
0: കഴിഞ്ഞ ദിവസം കളി കണ്ടോ ബ്രസീലിന്റെ കളി? എന്റെ അതെയോ? അത് ശരി. രണ്ടും നെയ്മർമാരാണ് അല്ലേ വീട്ടില്?
1: വീട്ടില് വേറെ ടീമിന്റെ ആരാധകരുണ്ടോ? വേറെ ടീമിന്റെ ആരാധകരുണ്ടോ വീട്ടില്? അതാരാ?
2: അർജന്റീന.
1: ഓഹോ, ആരാ ഉമ്മേ?
0: അതെയോ? ശരി, അപ്പൊ നല്ല മത്സരായിരിക്കുമല്ലേ നിങ്ങൾ തമ്മില്? ആ, ഒരാള് മെസ്സിയെ കുറിച്ച് പറയുന്നു, ഒരാള് നെയ്മറെ കുറിച്ച് പറയുന്നു അല്ലേ? ശരി. പിന്നെ
1: എപ്പോഴാ രാത്രി കാണോ കളി?
0: ആ, അർജന്റീന ജയിച്ചു എന്ന് അല്ലേ? നമ്മുടെ ടീം മോശമല്ല അല്ലേ? പിന്നെ
1: എപ്പോഴാണ് കളി കാണാറുള്ളത്? സമയം രാത്രി ഉറക്കൊഴിച്ച് കാണോ?
0: അർജന്റീന കളിയൊക്കെ രാവിലെയാണ്. ശരി, ഓക്കെ. കളിക്കാൻ താല്പര്യമാണ് അല്ലേ ഫുട്ബോൾ കളിക്കാനൊക്കെ? ഫുട്ബോൾ കളിയൊക്കെ ഇല്ലേ നാട്ടില്? ആ, സ്കൂളിലൊക്കെ കളിക്കും. എന്താ പേര്?
1: അഫ്സൽ. ഓക്കെ, അപ്പൊ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാവണം.
0: അപ്പൊ നിരന്തരം പന്തുകളും ഒക്കെ ആയിട്ട് പരിശീലിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചത് വലിയ സന്തോഷം കേട്ടോ. വെൽക്കം.
1: ഓക്കെ,
0: ഒരു കുഞ്ഞ്,
1: അതെ അതെ,
0: ഒരു കുഞ്ഞ് ആരാധകൻ അല്ലേ. ഇതാണ് പറയണത് നമ്മുടെ മലപ്പുറം എന്ന് പറയണത് ഫുട്ബോളിന്റെ മെക്ക തന്നെ അല്ലേ
1: ശരിക്കും.
0: അതെ അതെ. അപ്പൊ ഈ രണ്ടാം ക്ലാസ്സിലുള്ള ആള്, പിന്നെ തൊട്ടു മുമ്പ് നമ്മളടുത്ത് വിളിച്ച അമല്,
1: ഇവരൊക്കെ
0: ഇത്രയും ആവേശത്തോടു കൂടി ഈ ഉറക്കം ഒഴിവാക്കി ഈ പന്ത് കളിയോടുള്ള ആ ഒരു ആവേശം എന്ന് പറയണത് ഭയങ്കരം തന്നെ.
1: അതെ
0: അതെ, ഒരു പന്തിന്റെ പിന്നാലെ പന്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ
1: എന്തായാലും മറ്റൊരു കളിയും അതുപോലുള്ള ഒരു അല്ലേ, മറ്റു എത്ര കളികൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഫുട്ബോളിന്റെ അത്ര ആരാധന ഇല്ല എന്നാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കൊരു ഗാനം പോവാൻ പറ്റേ. ഇപ്പൊ നമ്മൾ രണ്ട് ഗാനങ്ങൾ വെച്ചു, സ്പെയിൻ ആരാധകർക്ക് വേണ്ടി വെച്ചു,
0: അർജന്റീന. ഇനി അടുത്തത് ആരാണ്?
1: വേണ്ടേ?
0: ആ, കൊടുക്കാം. ഓക്കേ.

0: പക്ഷേ ഈ ലോകകപ്പില് ഗോൾഡൻ ബൂട്ടിനും ഗോൾഡൻ ഗ്ലൗനും എല്ലാം മത്സരങ്ങൾ നടക്കും അല്ലേ ലോകകപ്പില്, അവർക്ക് സമ്മാനം കൊടുക്കും. അതേപോലെ വേഗമേറിയ ഫുട്ബോളറും ഉണ്ട്,
1: വേഗമേറിയ ഫുട്ബോളർ.
0: അതെ, അതിലിപ്പോ പേര് കിട്ടി നിൽക്കുന്നത് കിലിയൻ എംബപ്പയാണ് ഫ്രാൻസിന്റെ. എംബപ്പെ മുതൽ അർലിംഗ് ഹോളണ്ട് വരെയുള്ളവർ ഈ മത്സരിക്കുന്ന ഈ ലോകകപ്പില്. പക്ഷെ
1: മറ്റുള്ളവരെ പോലെ ഏറ്റവും കൂടുതൽ സ്കോർ ആവാൻ സാധ്യതയുള്ള
0: ആളാണ്,
1: അതെ, മെസ്സിയൊക്കെ മറികടക്കാൻ സാധ്യതയുള്ള ഒരാളാണ്.
0: തൊട്ട് പിന്നിലുണ്ട്,
1: അതെ,
0: അവരെയൊക്കെ തൊട്ട് പിന്നിലുണ്ട്.
1: അതെ,
0: അതുപോലെ നെതർലാൻഡ്സിന്റെ മിഡ്ഫീൽഡർ റെയൻ ഗ്രാഫെൻബർഗ്, അതുപോലെ ഒരാളാണ് ഓസ്ട്രേലിയ മിഡ്ഫീൽഡർ മുഹമ്മദ് ടുറൈ, അതുപോലെ അബ്ദുൽ ഖാദർ കുസ്നോഫ് ഉസ്ബെക്കിസ്ഥാന്റെ സെൻബാക്ക്.

0: സെന്റർ ബാക്ക്. അതുപോലെ എർലിംഗ് ഹോളണ്ട് നോർവേന്റെ സ്ട്രൈക്കറാണ്. അതുപോലെ ജോർഡൻ ബോസ് ഓസ്ട്രേലിയ ഫുൾ ബാക്ക്. ഈ ആൾക്കാരൊക്കെ അല്ലേ, ആരാണ് നമ്മളിങ്ങനെ ഉറ്റു നോക്കുകയാണ്, ആരാണ് ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഫുട്ബോളർ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും ആളുകളാണ് അല്ലേ ടോപ്പ് ഫൈവിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ന് നോക്കൗട്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി 12:30 ദക്ഷിണാഫ്രിക്കയും കാനഡയും, അതുപോലെ നാളെ രാത്രി 10:30 ബ്രസീലും ജപ്പാനും, June 30 2 ജർമ്മനി പാരഗ്വായും പുലർച്ചെ, അതുപോലെ June 30 6:30 രാവിലെ നെതർലാൻഡ്സും മൊറോക്കോയാണ്. അതുപോലെ June 30 തന്നെ ഐവറി കോസ്റ്റും നോർവേയുണ്ട്. അതുപോലെ July 1 2:30 പുലർച്ചെ ഫ്രാൻസും സ്വീഡനും ഉണ്ട്. അതുപോലെ July 2 5:30 രാവിലെ USA ബോസ്നിയ, അതുപോലെ July 3 11:30 രാത്രി ഓസ്ട്രേലിയ ഈജിപ്റ്റ്, അതുപോലെ July 4 3:30 പുലർച്ചെ അർജന്റീനയും കാപ് വെർദെയുമാണ് ഉറപ്പായ മത്സരങ്ങൾ. അല്ലെ, ഇനിയാണ് മത്സരം മുറുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യ മത്സരം ഇന്ന് 12:30 കാനഡയും ദക്ഷിണാഫ്രിക്കയും. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ആ ഫുട്ബോൾ ബീറ്റ്സ് ആണ്. അതാരാണ്?
2: ദിൽഷാൻ.
3: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: 2 വീണ്ടും 2 ഇത് കുട്ടി റോക്സിലേക്ക് വിളിച്ചാണോ അതോ ഫുട്ബോൾ ബീറ്റ്സിലേക്ക് വിളിച്ചാണോ? ഫുട്ബോളിനെ കുറിച്ചൊക്കെ അറിയും? എന്താണ്, എങ്ങനെയൊക്കെയാണ്, എത്ര കളിക്കാരുണ്ട് ഫുട്ബോളില്? മെസ്സി. വീണ്ടും അർജന്റീന ഫാനാണോ വന്നത് അല്ലേ നമുക്ക്?
3: അർജന്റീന ഫാനാണോ? ആണ്. ശരി, വീട്ടിലെല്ലാവരും?
2: അല്ല,
0: നമ്മൾ മാത്രമേ ഉള്ളൂ. അർജന്റീന
2: ബ്രസീലുണ്ട്,
0: പിന്നെ
3: ബ്രസീൽ ആരാ?
2: മമ്മ.
0: അപ്പൊ ഓരോ ടീമിന്റെയും പ്രതിനിധികൾ ഉണ്ടല്ലേ വീട്ടില്?
3: കളികൾ കാണാറുണ്ടോ?
0: ഇന്ന് രാവിലെ കളി കണ്ടോ? അർജന്റീനയുടെ കളി കണ്ടോ? ഇടക്ക് കാണും. ഇന്ന് രാവിലത്തെ കളി കണ്ടോ? അപ്പോ മെസ്സി ഗോൾ അടിച്ചൊക്കെ കണ്ടോ? എങ്ങനെ? അതെ അതെ അതെ, അന്നത്തെ കളിയിലല്ലേ ആ 3 അടിച്ചതും കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടു കളി?
3: ഈ 3 മെസ്സി ആണോ അടിച്ചത്? കണ്ടിട്ടുണ്ട് കളി. എന്തായാലും ആരായിരുന്നു അർജന്റീനയുടെ എതിരാളി? ജോർദാൻ. ഓക്കെ, അപ്പൊ എന്തായാലും
0: കളി കണ്ടു എന്നുള്ളത് ഉറപ്പിച്ചു അല്ലേ? അപ്പോ ഇനിയും അല്ലേ നമ്മുടെ മെസ്സി ഇങ്ങനെ ഗോൾ അടിച്ച് മുന്നേറട്ടെ അല്ലേ, അതല്ലേ ആഗ്രഹിക്കണേ? അതെ.
3: അപ്പൊ വിളിച്ചതിൽ സന്തോഷട്ടോ.
0: എങ്ങനെ? നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മള് എല്ലാ കളീന്റെയും ഫാൻസുകാരാണ്, എല്ലാരും ഇഷ്ടാണ്. മെസ്സിയെയും ബ്രസീലിനെയും സ്പെയിനെയും ഒക്കെ
3: ഇഷ്ടമാണ്.
0: ഓക്കെ ശരി.
3: അപ്പൊ നമ്മുടെ സമയം 10 കഴിഞ്ഞ് 49 ആയി.
0: അതെ അതെ അതെ അതെ. അപ്പോ ഇന്ന് നമുക്കൊരു കുട്ടി റോക്സ് ഫീൽഡിലെ ഒരു ഫുട്ബോൾ ആയിരുന്നു അല്ലേ, ഒരു ചെറിയൊരു പന്ത് കളി. അപ്പൊ എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞു.
3: ഇന്ന്
0: അതെ, ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്കിൽ,
3: ഞാൻ എം വി രവീന്ദ്രൻ,
0: സാങ്കേതിക സഹായം നൽകിയത് മുരുകേശൻ കോട്ടക്കൽ ലിജീഷ്, അതുപോലെ നമ്മുടെ സ്റ്റുഡിയോ സഹായം നൽകിയത് മഞ്ജു
3: അല്ലേ. അപ്പൊ നിർത്താം നമുക്ക്.
0: അതെ അതെ. ഓക്കെ.

0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 55 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 1.64 ലക്ഷം കോടി രൂപയുടെ 12 സെമി കണ്ടക്ടർ ഉൽപ്പാദന പ്രൊജക്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം. തദ്ദേശീയമായി ചിപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026-27 ബജറ്റിലെ പ്രധാന വിഷയമായ സെമി കണ്ടക്ടർ 2.0 ഭാഗമായാണ് പ്രധാന ചുവടുവയ്പ്. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ നേരിട്ട് നിയമനം നൽകിയവരുടെ എണ്ണം 23 ലക്ഷം കവിഞ്ഞതായി റിപ്പോർട്ട്. 46% സ്റ്റാർട്ടപ്പുകളുടെ തലപ്പത്തും കുറഞ്ഞത് ഒരു സ്ത്രീയെങ്കിലുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 11:33 1610 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 1623 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: മലപ്പുറം ജില്ലയുടെ വികസന സാധ്യതകൾ, ജില്ല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, സെൻസസ്, ആരോഗ്യ ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളിൽ മലപ്പുറം ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുമായി ജില്ലാ കലക്ടർ ഡോ വിനയ് ഗോഗൽ ആശയവിനിമയം നടത്തി. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പരിപാടിയിൽ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ മാധ്യമപ്രവർത്തകർ അവതരിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ ന്യൂസ് എഡിറ്റർമാർ, ഡെസ്ക് ചീഫുമാർ, ബ്യൂറോ ചീഫുമാർ, ജില്ലാ ലേഖകർ എന്നിവർ പങ്കെടുത്തു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷയും കേൾക്കാം.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചുകാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും

ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കപ്പെട്ടതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു.
ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ

ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും

ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടുനിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്.

നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പ്

0: ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 24 സെക്കൻഡ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രമീള ചോലക്കൽ.

0: FM പ്രധാന വാർത്തകൾ.
1: ഈ മാസം വ്യോമയാന മേഖലയിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. C-295 പോലെ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചതായി നരേന്ദ്രമോദി. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. അടുത്തിടെ കൊൽക്കത്തയിൽ നാവികസേനയുടെ പരിപാടിയിൽ INS ദുനാഗിരി, INS സൻശോതക്, INS അഗ്രി എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കിയതായും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെയിൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെയിൽസിന്റെ ദേശീയദിന

0: സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊൽക്കത്തയിൽ കെട്ടിടം തകർന്ന് 17 പേർ മരിച്ച സ്ഥലം IIT ഖരഗ്പൂരിലെ സിവിൽ എഞ്ചിനീയറിംഗ് സംഘം ഇന്ന് സന്ദർശിക്കും. നേരത്തെ ഫോറൻസിക് സംഘം സ്ഥലത്തുനിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 189,345 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിലെ ആദ്യ മത്സരം ഇന്ന് ആരംഭിക്കും. രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ
2: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 120/76 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05. 166/05 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:26. 161/59 ചെന്നൈ മംഗളൂർ എക്സ്പ്രസ് 1:08. 126/17 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566/09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
11: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 4:48. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
12: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Prime Minister Narendra Modi today highlighted that India achieved major success in the aviation sector in June with a Made in India C-295 aircraft completing its maiden flight. Addressing the nation in his Mann Ki Baat program on Akashvani, the Prime Minister shared that 40 such aircraft are being manufactured in India.
13: जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई. C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है. आज समुद्र से लेकर आकाश तक हमारा भारत അധിക സുരക്ഷിത ഓർ ആത്മനിർഭർ ബൻ റഹാ ഹൈ.
12: മിസ്റ്റർ മോദി എക്സൂഡഡ് പ്രൈഡ് ദാറ്റ് ഇന്ത്യ അച്ചീവ്ഡ് സക്സസ് ലിങ്ക്ഡ് ടു ദ കൺട്രീസ് സെക്യൂരിറ്റി ആൻഡ് സെൽഫ് റിലയൻസ് ദിസ് മന്ത്. ഹി അറ്റൻഡഡ് ആൻ ഇവന്റ് ഇൻ കൊൽക്കത്ത റീസെന്റ്ലി വേർ INS ദൂനാഗിരി, INS സൻശോധക് ആൻഡ് INS അഗ്രെ വേർ ഇൻഡക്റ്റഡ് ഇൻ ടു ദി ഇന്ത്യൻ നേവീസ് ഫ്ലീറ്റ്. ദ പ്രൈം മിനിസ്റ്റർ വാസ് പ്ലീസ്ഡ് ടു നോട്ട് ദാറ്റ് എവറിഥിംഗ് ഇസ് ഇൻഡിജിനസ് ഫ്രം ദ ഡിസൈൻ ടു ദ മാനുഫാക്ചറിംഗ് ഓഫ് ദീസ് ഷിപ്സ്. The Prime Minister stated that in the month of June, the DRDO also successfully tested an indigenous long-range land attack cruise missile. This was developed jointly by DRDO Laboratory.

0: മുത്തശ്ശ ഇതേതു പ്ലാന്റ് ആണ്.
1: ടാഞ്ചറീൻ നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: ആർ ബി ഐ പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം,
8: എന്നും രാവിലെ 7:35.
9: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
10: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിറ്റാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
11: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
10: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
11: പിറ്റാപ്പിലിൽ ഏജൻസീസ്.
12: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
13: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ.
15: മുനീർ ഉപ്പയാവാൻ പോകുന്നു.

0: ഐഷ പ്രഗ്നന്റ് ആണോലും.
1: എങ്ങനെ? ഐഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഹാ, അതപ്പ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും.
3: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐഡി കാർഡുമായി വരാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
9: എന്നും രാവിലെ 7:00
8: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ഈ മഴ എത്ര ദിവസം നിൽക്കും?
13: 4 ദിവസം നിർത്താതെ പെയ്യും.
14: മൈജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
13: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: ഇശലിലിനി രഹനയും സംഘവും പാടിയത്.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
2: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 ഡേയ്സ് 10 സ്കീംസ് മൺസൂൺ EMI ഫെസ്റ്റ്.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
5: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
6: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൾജി ലാബ് മഴ 4-day സെയിൽ.
12: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
11: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
13: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
14: ദിവസവും കാലത്ത് 6:35.
15: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
16: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
0: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
16: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
16: എന്നും രാവിലെ 7:35.
0: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
16: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
17: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
18: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
17: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
16: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
13: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
16: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
13: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
16: ABC ഓർത്തോ

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഇപ്പോൾ ജാലകം. SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ മറ്റന്നാൾക്കകം പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട് ചിറ്റൂർ കൊല്ലംകോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. 2025-26 അധ്യയന വർഷം സ്റ്റേറ്റ് സിലബസിൽ 10 പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1, A+ ലഭിച്ചവരും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർവീസ് പ്ലസ് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും അടുത്ത മാസം August 15 കോഴിക്കോട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വെബ്സൈറ്റ് വിലാസം service.online.gov.in. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 29:12. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സാധ്യോ ജൂൺ കേ മഹീനേ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭീ ദേശ്നേ ഏക് ബഡി സഫലത പായി. C-295 യെ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ ഔർ C-295 വിമാൻ നേ അപ്നി പെഹലി ഉഡാൻ പൂരി കീ ഹൈ ഔർ ഐസേ 40 വിമാൻ ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ. ഇസ്സേ MSME ഔർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹി ഹൈ, റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ.

0: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जन भागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जन भागीदारी का हम बार बार अनुभव कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതികവിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഡേറ്റാ സയൻസ് മേ ബിടെക് പ്രോഗ്രാം ശുരു കർന്നെ ജാ റഹി ഹൈ. യേ ആധുനിക് ടെക്നോളജി കോ ഭാരത് കേ പാരമ്പാരിക് ഗ്യാൻ സേ ജോഡ്നേ കി ദിശാ മേ ഏക് മഹത്വപൂർണ കദം ഹൈ. ഇസ്സേ ഭാരതീയ ഭാഷാവോ കേ ലിയേ നയേ AI ടൂൾസ് തയ്യാർ കർന്നെ മേ മദദ് മിലേഗി.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സെയ്ഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സെയ്ഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12:00 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
3: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടുന്ന് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അത് പിന്നെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനി കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന്, യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫണ്ടിബുലം, ഇസ്തുമസ്,

ഒർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയർ ആയിട്ട് മറ്റ് അവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലും ഒക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ IVF എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. കൃത്രിമ ബീജാധാനം, ICSI എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രം കൂടെ ചേരുന്ന കോർണുവ എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർ ടീ പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാനുള്ള സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗ സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് വേണ്ട ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്. ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ BHCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ BHCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. BHCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500 കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 എന്നൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5th പീരീഡ് ആയെങ്കിൽ ഈ മാസം 5th ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡായി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-2 ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ്

0: ഒക്കെ വരും. അപ്പൊ ഇത് കണ്ടിട്ട് പീരീഡ് ആണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവര് പിന്നെ ഒന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക. പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും, ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്നു വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം, ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്ന വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പൊ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ആയിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ അത് ഉടനടി തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്നങ്ങ് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അവരെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിന്റേതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
1: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിറ്റ്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
2: C-295 ഈ വിമാനം മേഡ് ഇൻ ഇന്ത്യ ഓർ C-295 വിമാനം അപ്പനി പഹലി ഉഡാൻ പൂരി കി ഹൈ ഓർ ഐസേ 40 വിമാൻ ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ ഇസ്സേ MSME ഓർ ഏറോസ്പേസ്

0: सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है।
1: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
0: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
1: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തെ ഹുയെ മനെ ദേശവാസിയോ സെ കുച് ആഗ്രഹ കിയേ തേ. മേ ദേശ് കെ ഹർ നാഗരിക് കാ ആഭാരി ഹൂ കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർത്ഥൻ കിയാ ബൽകി ഹർ തരഫ് സെ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജെ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബ്ല കർ രഹേ ഹൈ. മുജെ വിശ്വാസ് ഹൈ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ. ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സെ ബഡ് റഹി ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഓർ ഖിൽ ഭി രഹേ ഹൈ. പെഹ്ലേ കി തുൽന മേ അബ് കഹീ അധിക യുവാ ഖേലോ കോ കരിയർ കെ രൂപ് മേ അപ്നാ രഹേ ഹൈ.
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്.

0: സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതികവിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി, തമിഴ് ഗാനങ്ങൾ. രണ്ട് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി. 6:50 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികളും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ

കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050600. ആദ്യം പടിഞ്ഞാറ്റുമുറിയിൽ നിന്നും റീജ രാജേഷ്, രത്നകുമാരി, ആയുഷ് കൃഷ്ണ, ആരുഷ് കൃഷ്ണ എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം അച്ചുവേട്ടന്റെ വീട്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് വിദ്യാധരൻ. ഗായകൻ യേശുദാസ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ഒരുക്കിയിരിക്കുന്നത് കൈതപ്രവും എം ജയചന്ദ്രനും. മഹാസമുദ്രം എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നത് സരോജിനി, മേലാറ്റൂർ, ചോലക്കുളം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഒലിപ്പുഴയിൽ നിന്നും മിഥുൻ രാധികിന്റെ ഇഷ്ടഗാനം. അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും എം ജി രാധാകൃഷ്ണനും ഒരുക്കി ചിത്രപാടിയ ഗാനം.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: പെരിന്തൽമണ്ണയിൽ നിന്നും ഷാനിബയുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. നാടുവാഴികൾ എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനമൊരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയും ശ്യാമും. ഗായകർ ദിനേശ്, ഉണ്ണിമേനോൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് വയലാറും MS വിശ്വനാഥനും ചേർന്ന്. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് കുമ്മിണിപ്പറമ്പിൽ നിന്നും അബ്ബാസ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ONV വൈദ്യനാഥനും ഒരുക്കിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് മഞ്ചേരി വേട്ടേക്കോടിൽ നിന്നും അനിത.

പൂക്കുലയേന്തി കണ്ണികളാടും തളർന്ന് കണ്ടു, കയ്യിൽ പൂക്കുലയേന്തി കണ്ണികളാടും തളർന്ന് കണ്ടു. കളിയച്ചൻ

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് മുഹമ്മദ് നൌഷാദ്, പെരിഞ്ചേരിയും.

കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയ ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥനും.

വണ്ടൂർ വെള്ളാമ്പുരത്ത് നിന്ന് രമേശിൻ്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം കഥ ഇതുവരെ. പൂവച്ചൽ ഖാദറും ജോൺസണും ഒരുക്കിയ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും.

കീഴാറ്റൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ കൊല്ലന്തൊടിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം എങ്ങനെ നീ മറക്കും. ചുനക്കര രാമൻകുട്ടിയും ശ്യാമും ഒരുക്കിയ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ലെന്നും രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ യുഗമാണിതെന്ന് നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തുന്നു. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പോളിയോ നിർമ്മാർജ്ജന യജ്ഞവുമായി ബന്ധപ്പെട്ട് രാജ്യം നടത്തുന്ന മഹാദൌത്യത്തിൽ ആരോഗ്യ പ്രവർത്തകരും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം അടൂർ ജനറൽ ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദ്വീപുകളിലും പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്നാരംഭിക്കും. ആദ്യ മത്സരത്തിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും.

0: യും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
5: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
6: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
9: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1207 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 2:01 ലോകമാന്യതിലക് തിരുവനന്തപുരം ബൈ വീക്ലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:29, 1:06:34 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 1:02:02 തിരുവനന്തപുരം ലോകമാന്യതിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 2:54, 1:06:50 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 2:55, 2:02:09 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി മഞ്ചേരി. ഇനി മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
10: Good afternoon. This is Akashvani and I'm Saira Mujtaba with the midday news. The headlines. Prime Minister Narendra Modi says India is becoming increasingly secure and self-reliant from seas to the skies with focus on indigenous defense production. Highlights completion of maiden flight of C-295 aircraft manufactured in the country. In his Man Ki Baat program on Akashvani, Mr. Modi expresses gratitude to the citizens of the country for actively supporting his recent appeal to avoid buying gold, foreign travels and promoting carpooling for some time. India and Seychelles signed agreements on various subjects including health, agriculture, finance and space following delegation level talks in Victoria. Government asks Indian citizens not to undertake Kailash Mansarovar Yatra without all required travel documents. Security situation in West Asia deteriorates sharply with both US and Iran launching fresh military strikes against each other. And in ICC Women's T20 World Cup, India to take on Australia in their final Group A match in London today. And now the news in detail. Prime Minister Narendra Modi today highlighted that India achieved major success in the aviation sector in June with the Made in India C-295 aircraft completing its maiden flight. Addressing the nation in his Man Ki Baat program on Akashvani, the Prime Minister shared that 40 such aircraft are being manufactured in India.
11: जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई. C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है. आज समुद्र से लेकर आकाश तक हमारा भारत अधिक सुरक्षित और आत्मनिर्भर बन रहा है.
10: Mr. Modi exuded pride that India has achieved success linked to the country's security and self-reliance this month. He attended an event in Kolkata recently where INS Dhunagiri, INS Sanshodhak and INS Agra were inducted into the Indian Navy's fleet. Mr. Modi noted that India is becoming increasingly secure and self-reliant from the seas to the skies.
11: कोलकाता में INS Dhunagiri, INS Sanshodhak और INS Agra को भारतीय नौसेना के बेड़े में शामिल किया गया. इन शिप्स की डिजाइन

0: score of the 2026 World Cup, and he leads the Golden Boot race by 2 goals. Look, Lo Celso and Lautaro Martinez scored the other 2 goals for Argentina as they finished their Group J campaign with 3 wins from 3. And now, before we end the bulletin, the headlines once again. Prime Minister Modi says India is becoming increasingly secure and self-reliant from seas to the skies with focus on indigenous defence production. Highlights completion of maiden flight of C-295 aircraft made in India. In his Mann Ki Baat program on Akashvani, Mr. Modi expresses gratitude to the citizens of the country for actively supporting his recent appeal to avoid buying gold, foreign travels and promoting carpooling for some time. India and Seychelles signed agreements on various subjects including health, agriculture, finance and space following delegation-level talks in Victoria. Government asks Indian citizens not to undertake Kailash Mansarovar Yatra without all required travel documents. Security situation in West Asia deteriorates sharply with both US and Iran launching fresh military strikes against each other. And an ICC Women's T20 World Cup, India to take on Australia in the final Group A match in London today. With that, we end the midday news.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 15:09. ഇപ്പോൾ ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. ഗാനമഞ്ജുഷയിൽ ആദ്യ ഗാനം പാണ്ടിക്കാട് നിന്ന് ചിങ്കാരക്കോയാക്ക എണ്ണിപ്പ CKR ഇവർ ആവശ്യപ്പെട്ടതാണ്. കല്യാണപ്പരിച്ച് എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐ ഡി കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഗാനമഞ്ജുഷയിലിനെ ഒറ്റപ്പാലത്ത് നിന്ന് റുക്കിയ ഹംസ ഇവർ വാട്സപ്പ് ചെയ്തത്. ഹീർ രഞ്ജ എന്ന ചിത്രത്തിൽ മൗമിൻ റഫി പാടിയ ഗാനത്തിനായി.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നീർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4 ഡേ സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: ഇനി മുതൽവെൻ എന്ന ചിത്രത്തിൽ ഹരിഹരനും മഹേശ്വരിയും പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മോഹൻദാസ് ചെമ്മറക്കാട്ടൂർ. ഈ ഗാനത്തിന്റെ വരികൾ വൈരമുത്തു, സംഗീതം നൽകിയത് AR റഹ്മാൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനമഞ്ജുഷയാണ്. ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സ്ആപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി അബ്ദുറഹീം കൽപ്പകഞ്ചേരി ആവശ്യപ്പെട്ടത് മുഖദർഗ സിക്കന്ദർ എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ പാടിയ ഗാനം.

ചിത്രം പയണങ്ങൾ മുടിവതില്ലേ. ഈ ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ഇതിനായി വാട്സപ്പ് ചെയ്തത് ആതിര എടവണ്ണപ്പാറയിൽ നിന്ന്.

ഗാനമഞ്ജുഷയിൽ അവസാനമായി മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിൽ കിഷോർകുമാറും അലീഷയും പാടിയത്. ജാവേദ് അക്തറിന്റെ വരികൾ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. ഈ ഗാനത്തിനായി വാട്സപ്പ് ചെയ്തത് സത്യൻ കരുവാറ്റക്കുന്ന് പോരൂർ.

0: ഗാനമഞ്ജുഷ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 45:39.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: രാഷ്ട്ര നിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി വിക്ടോറിയയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരു നേതാക്കളും കൈമാറി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗ പ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. July 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം 4
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22650 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59, 20

0: 9 തിരുവനന്തപുരം പോർബന്ദർ എക്സ്പ്രസ്, 3:49, 163:46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്, 4:18 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 4:01, 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ, 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിലൊരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
7: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി, 6:50 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. ഇനി നാളെ രാവിലെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, 6:10 സുഭാഷിത അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി, തുടർന്ന് പ്രഭാതഗീതം, 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം, 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടെ കാർഷിക വൃത്താന്തം, കരനെൽ കൃഷിക്ക് എങ്ങനെ പുതുജീവൻ നൽകാം, വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ. മധുരം ഗീതം 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൌലാന ഹോസ്പിറ്റൽ, പെരിന്തമണ്ണ ആരോഗ്യചാലകം. മഴക്കാല കൊതുകുജന്യ പകർച്ചാരോഗങ്ങൾ പടരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവലൈൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന, യോസെ മൗരോ ദേ വാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാറോട്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീശേരി. ആയുരാരോഗ്യം, ഏലത്തിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രേംജിയുടെ സൗദാമിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം, TP വിവേക്. 7:50 EDU എഡ്യൂക്കേഷൻ മാൾ, സേതാലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക, ഓർമ്മകളിലെ ജോൺസൺ ഐരൂർ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു MR രവി, നിലമ്പൂർ. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാറോട്, മഞ്ചേരി. പാട്ടുപൊലിമ, 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസബാ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തപണ്ണ സൈബർ ജാലകം. 8:15 രസമുകളും. 8:20 ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തപണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 കിംസ് ആരോഗ്യം, സർവധനാൽ പ്രധാനം. 8:35 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 11 മണിക്ക് സുവർണഗീതികൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 12:10 12:25 ചാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3 മണിക്ക് എന്റെ ഗാനം. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഇന്നലെയും തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7:00.
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
5: ഇന്നത്തെ ഗാനം.
13: എന്നും രാവിലെ 7:35.
5: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
13: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
14: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
15: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
14: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
15: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
14: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
15: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
16: 20+ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000+ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
15: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
16: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
13: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ.

0: ശരി.
1: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
3: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയത് ചിത്രം വിഷ്ണു. വരികൾ ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ് മഴ 4-day sale.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

സ്നേഹദൂത്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സന്ദേശഗാന പരിപാടി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

പ്രിയരേ, സ്നേഹദൂതിലേക്ക് ഒരു നല്ല സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനം കൂടി അയയ്ക്കൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050600.

സ്നേഹദൂതിലേക്ക്. കത്തയച്ചിരിക്കുന്നത് കെ ഗോവിന്ദൻ, ചീക്കോട്. സന്ദേശത്തിലേക്ക്. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് മുടി ട്രാൻസ്പ്ലാന്റിൽ കൂടി കഷണ്ടിക്ക് പരിഹാരമാവും. മഞ്ഞച്ചേര മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നാണ് പ്രമാണം. അതുപോലെ അസൂയയ്ക്ക് ഒരു കാലത്തും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊരാൾ നന്നാവുന്നത് ചിലർക്ക് കണ്ടുകൂടാ. അതാണല്ലോ അസൂയ എന്ന് പറയുന്നത്. ഒരാൾ നന്നാവുന്നത് അയാളുടെ കഴിവുകൊണ്ടാണ്. പിന്നെന്തിന് നമ്മൾ അസൂയപ്പെടണം? ഭാഗ്യവും നിർഭാഗ്യവും അറിയണമെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തു നോക്കണം. രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു. നറുക്കെടുപ്പിൽ ഒരാൾക്ക് നല്ല സമ്മാനം കിട്ടി, മറ്റേയാൾക്ക് ഒന്നും കിട്ടിയില്ല. അതിന് ലോട്ടറി അടിച്ചവനോട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഈയൊരു സന്ദേശത്തോടൊപ്പം അഗ്നിമൃഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസൻ സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് വയലാറും ദേവരാജനും.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ആയുസിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു താൾ കൂടിയാണ് കുറയുന്നത്. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതമെങ്കിലും വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും, ചിലർ സഹായിക്കും, ചിലർ ഉപദ്രവിക്കും. നേട്ടങ്ങളുടെയും സമ്പാദ്യങ്ങളുടെയും വലിയ കണക്കുകൾ നാം കൂട്ടിവെക്കാറുണ്ടെങ്കിലും ഒടുവിൽ നമ്മോടൊപ്പം നിൽക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹത്തിന്റെ ആഴം മാത്രമായിരിക്കും. ഈയൊരു സന്ദേശത്തോടൊപ്പം ഗസൽ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരിയും ബോംബെ രവിയും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ശങ്കർ മണ്ണാർക്കാട് അരക്കുറിശി. സന്ദേശത്തിലേക്ക്. വിവാഹം എന്നാൽ വിശിഷ്ടമായ വാഹനം എന്നാണ് അർത്ഥം. ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്തതും ജീവിതാവസാനം വരെ തുടർന്നു പോകേണ്ട ബന്ധമാണ് വിവാഹബന്ധം. അർത്ഥവും വ്യാപ്തിയും ഉള്ള ബന്ധമാണെങ്കിലും ചില പൊരുത്തക്കേടുകൾ സ്വാഭാവികമാണ്. ജാതക പൊരുത്തത്തേക്കാൾ മനപ്പൊരുത്തമാണ് ജീവിത വിജയത്തിന്റെ ആപ്തവാക്യം. വിവാഹത്തിനു മുൻപ് പരസ്പരം ഒരു തുറന്നു പറച്ചിൽ അനിവാര്യമാണ്. ആയതിലൂടെ തെറ്റുകളും കുറ്റങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ട ഒരു മാനസിക ആർജവമുണ്ടാകും. വിവാഹ സങ്കല്പങ്ങൾക്ക് വിവിധ നിറച്ചാർത്തുകൾ ഒരു പ്രായത്തിൽ മനസ്സിൽ ഒരുക്കൂട്ടാത്തവർ ആരുമുണ്ടാവില്ല. മണിമുറ്റത്ത് കുരുത്തോല പന്തൽ കെട്ടി കതിർക്കുലകൾക്ക് മുൻപിൽ നിലവിളക്കിന്റെ ദീപപ്രഭയിൽ വിവാഹമംഗല്യം ചാർത്തുന്ന ആ നിമിഷങ്ങൾ ഏവരുടെയും ഒരു സ്വപ്നമായിരുന്നു. കാലം മാറി, കഥ മാറി. ഇന്നെല്ലാം കൺവെൻഷൻ സെന്ററുകളിലേക്കും മാളുകളിലേക്കും മാറിക്കഴിഞ്ഞു. കളിയല്ല കല്യാണം എന്ന പഴഞ്ചൊല്ല് കല്യാണത്തിന്റെ പ്രാധാന്യം എല്ലാ കാലത്തും വിളിച്ചോതുന്നു. ഈയൊരു സന്ദേശത്തോടൊപ്പം ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇനി ജയശ്രീ പോത്തുകല്ലിൻ്റെ സന്ദേശം. പറയാനുള്ള സ്നേഹവും പങ്കിടാനുള്ള സമയവും കടന്നുപോയാൽ തിരികെ വരില്ല. ചെങ്കോൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇനി ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, കത്തിലൂടെ സ്നേഹദൂതിലേക്ക് അയച്ച സന്ദേശം കേൾക്കാം. മലയാളിയുടെ മനസ്സിൽ ആദ്യം പെയ്തിറങ്ങുന്നത് തോരാത്ത ഇടവപ്പാത്തി തന്നെയാണ്. ഇടവമാസത്തിലാണ് കാലവർഷത്തിന്റെ വരവ്. വിത്തിടാനും ഞാറു നടാനും ഭൂമി ഒരുങ്ങുന്നത് ഇടവമഴയുടെ നനവിലാണ്. ഈയൊരു സന്ദേശത്തോടൊപ്പം കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം കത്തിലൂടെ അയച്ചിരിക്കുന്നത് ലത്തീഫ് വഴിക്കടവ് നിന്ന്. പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വിയോഗം, അത് മനസ്സിനുണ്ടാക്കുന്ന ശൂന്യത വളരെ വലുതാണ്. എല്ലാ ജാതിമത ചിന്തകൾക്കും അപ്പുറത്താണ് മനുഷ്യസ്നേഹത്തിന്റെ ഇഴയടുപ്പം. ഈയൊരു സന്ദേശത്തോടൊപ്പം രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും സുരേഷ് പീറ്റേഴ്സും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിൽ ഇനി സുലൈ ഐനിക്കോടിന്റെ സന്ദേശം കേൾക്കാം. നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്തുകൊണ്ടിരിക്കലല്ല, പരിശ്രമം കൊണ്ട് നേടാനുള്ള അടുത്ത വിജയത്തിലേക്ക് മനസ്സിനെ സന്നദ്ധമാക്കുകയാണ് വേണ്ടത്. അനുഭവിച്ച വേദനകളും തോൽവികളുമെല്ലാം ഒരു നല്ല വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ ശ്രമിക്കുക. ഏതു പ്രതിസന്ധിയിലും മാനസികമായി തളരാതെ തന്റെ ലക്ഷ്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുക. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിച്ചവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും പിന്നീട് അതിൽ മതിമയങ്ങി ആയുസ് ചിലവഴിക്കുകയും ചെയ്യും. ലക്ഷ്യമില്ല എന്നതിനേക്കാൾ ഗുരുതരമാണ് ഗുണമില്ലാത്ത ലക്ഷ്യമുണ്ടാവുക എന്നതും. ഈയൊരു സന്ദേശത്തോടൊപ്പം നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിലേക്ക്. കോഴിക്കോട് നിന്ന് എം കെ രാധാകൃഷ്ണൻ കാക്കൂർ അയച്ച സന്ദേശം. കത്തിയെരിയുന്ന വേനലിൽ നിന്നും ആശ്വാസത്തിനായി വേനൽ മഴ വന്നു. ഇപ്പോൾ കാലവർഷമെത്തി. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ നേരാവണ്ണം ലഭിച്ചാൽ മതിയായിരുന്നു. എന്തു തന്നെയായാലും സൂര്യാതപം ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. 41 ഡിഗ്രി വരെയെത്തി ചില പ്രദേശങ്ങളിൽ. പരിസ്ഥിതി സംരക്ഷണം എത്രയുണ്ടോ അത്രയും ശാന്തത കൈവരും. മലമുകളിലൂടെ അരുവിയായി പാദസരം കിളുക്കി താഴ്വരയിൽ കൈത്തോടുകളായി കൈതപ്പൂ മണം വിതറി പിന്നെ വൻതോടായി മാറി അങ്ങനെ നാണം കുണുങ്ങുന്ന നദിയായി മാറി സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നതിന് മഴ എന്ന പ്രതിഭാസം കൂടിയേ തീരും. ഈയൊരു സന്ദേശത്തോടൊപ്പം പൂന്തേനരുവി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്നേഹദൂതിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സ്നേഹദൂതിലേക്ക് കത്തിലൂടെയും വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള ബോസ്കാം സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. ജൂലൈ 3 വൈകുന്നേരം 5 വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2 മത്സരവും ഇന്ന്. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. നാലുമണിപ്പൂക്കൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് June 28. ഗണിതശാസ്ത്രപരമായി June 28 വർഷത്തിലെ ഒരേയൊരു ഡബ്ലി പെർഫെക്റ്റ് ഡേ അല്ലെങ്കിൽ പൂർണമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നതിനെയാണ് ഗണിതത്തിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്. ജൂൺ മാസവും അതായത് 6 അതിന്റെ തീയതിയും അതായത് 28 ഇത്തരത്തിലുള്ള ആദ്യത്തെ 2 പെർഫെക്റ്റ് സംഖ്യകളാണ്. ഇതിനെ ഗണിതശാസ്ത്രപരമായി വിശദീകരിക്കുന്നത് ഇങ്ങനെ. ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആ സംഖ്യ ഒഴികെയുള്ള ബാക്കി എല്ലാ ഘടകങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടണം. ജൂൺ അതായത് 6 ആറിന്റെ ഘടകങ്ങൾ 1, 2, 3 എന്നിവയാണ്. ഇവ തമ്മിൽ കൂട്ടിയാൽ 6 ലഭിക്കും. 28 28 ഘടകങ്ങൾ 1, 2, 4, 7, 14 എന്നിവയാണ്. ഇവ തമ്മിൽ കൂട്ടിയാൽ കൃത്യം 28 ലഭിക്കും. കലണ്ടറിലെ തീയതിയും മാസവും ഒരേ സമയം പെർഫെക്റ്റ് നമ്പറുകളായി വരുന്ന ഒരേയൊരു ദിവസം June 28 മാത്രമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഗണിതശാസ്ത്രജ്ഞർ ഈ ദിവസത്തെ ഡബിൾ പെർഫെക്റ്റ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇതിനു പുറമെ June 28 ഗണിതശാസ്ത്രത്തിൽ ടൌ ഡേ എന്നും അറിയപ്പെടുന്നു. വൃത്തത്തിന്റെ ചുറ്റളവും ആരവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ടൗ എന്ന ചിഹ്നത്തിന്റെ മൂല്യം ഏകദേശം 6.28 ആണ്. അമേരിക്കൻ രീതിയിൽ തീയതി എഴുതുമ്പോൾ June 28 എന്നത് 6.28 എന്ന് വരുന്നു.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ട് ആക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോൺ.

0: ഡീലേഴ്സ് എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
3: ഫ്രീ എപ്പോഴും എവിടെയും നമ്മളെ ഭ്രമിപ്പിക്കുന്ന പദം. എല്ലാം ഫ്രീയാണ്, ഇനി ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എടുത്തോളാം, ഇങ്ങനെ എവറിത്തിങ് ഫ്രീ. ഇപ്പോൾ ഫുട്ബോൾ ആവേശം അതിൻ്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പ് ഫ്രീയായി കാണാനുള്ള ലിങ്ക്

0: ഫുട്ബോൾ ലോകകപ്പ് ഫ്രീയായി കാണാനുള്ള ലിങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ? ചെയ്യല്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഇതൊന്ന് കേട്ടു നോക്കൂ.
1: ഫുട്ബോൾ ആവേശം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ വേളയിൽ ആർക്കും കൊതി തോന്നും ഒന്ന് കളി കാണണം എന്ന്. എന്നാൽ ഈ ആഗ്രഹത്തെ മുതലെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന തട്ടിപ്പുകാരുണ്ട് എന്നൊരിക്കലും മറക്കരുത്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ജർമ്മനിയുടെയും ഒക്കെ തകർപ്പൻ കളികൾ കാണാൻ നമ്മളിൽ പലരും രാത്രി ഉറക്കമൊഴിച്ചിരിക്കുകയാണല്ലേ. നിങ്ങളുടെ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഇങ്ങനെയൊരു മെസ്സേജ് വന്നിരുന്നോ? വേൾഡ് കപ്പ് മത്സരങ്ങൾ സൗജന്യമായി ഹൈ ഡെഫിനിഷനിൽ ഒരു രജിസ്ട്രേഷനും കൂടാതെ തത്സമയം കാണാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. വന്നിട്ടുണ്ടാകുമല്ലേ. എന്നാൽ കേട്ടോളൂ, അത് ഒരു കെണിയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ തകർത്തു കളയുവാൻ, നിങ്ങളുടെ ഡാറ്റയിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു കെണി. ഒരിക്കലും ആ കെണിയിൽ വീണു പോകരുത്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധരായ കാസ്പേഴ്സ്കിയും മാൽവെയർ ബൈറ്റ്സും ഈ ലോകകപ്പ് കാലത്ത് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗജന്യമായി കളി കാണിച്ചു തരാമെന്ന് പറയുന്ന മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളും തന്നെ കളി കാണിക്കുവാനല്ല, പകരം നിങ്ങളുടെ ഫോണും ഡാറ്റയും മോഷ്ടിക്കുവാനാണ് ഇരിക്കുന്നതെന്ന്. ഇത്തരം വ്യാജ സൈറ്റുകൾ കാണുമ്പോൾ ഒറിജിനലാണെന്നേ തോന്നൂ. ഒരു വീഡിയോ പ്ലെയറും ലൈവ് സ്ട്രീം അവൈലബിൾ എന്നൊരു ബോർഡും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ ആ വാച്ച് ലൈവ് അല്ലെങ്കിൽ പ്ലേ ബട്ടണിൽ ഞെക്കുന്നതോടെ കളി മാറും. ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നിനു പുറകെ ഒന്നായി പരസ്യങ്ങളും മറ്റ് അനാശാസ്യ വെബ്സൈറ്റുകളും തുറന്നു വരും. ചില വെബ്സൈറ്റുകൾ കളി കാണിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നാഷണൽ ഐ ഡി കാർഡ് നമ്പർ അഥവാ ആധാർ കാർഡ് നമ്പർ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ എന്നിവയൊക്കെ ആവശ്യപ്പെടും. മാത്രമല്ല ഒരു പാസ്വേഡ് ഉണ്ടാക്കാനും പറയും. ഇങ്ങനെ പറയുമ്പോൾ നമ്മിൽ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്ന അതേ പാസ്വേഡ് തന്നെയായിരിക്കും അവിടെയും കൊടുക്കുക. അതോടെ തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ ഹാക്കർമാർക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണത്. ചില കെണികൾ ഇതിലും കഷ്ടമാണ്. കളി കാണാൻ ചെറിയൊരു തുക ക്രിപ്റ്റോ കറൻസി വഴിയോ യു പി ഐ വഴിയോ അടക്കാൻ ആവശ്യപ്പെടും. പൈസ പോകുമെന്ന് മാത്രമല്ല കളിയൊട്ട് കാണാനും പറ്റില്ല. ലോഡിംഗ്, റീട്രൈ എന്നൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക. കോടികൾ മുടക്കിയാണ് കമ്പനികൾ ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം വാങ്ങുന്നത്. അതാരെങ്കിലും വെറുതെ ഫ്രീ ആയി തരും എന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമല്ലേ. അംഗീകൃത മാർഗങ്ങളിലൂടെ മാത്രം കളി കാണുക. വ്യാജ ലിങ്കുകൾ കണ്ടാൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. സുരക്ഷിതരായിരിക്കൂ, കളി ആസ്വദിക്കൂ. ഇനി അഥവാ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ തട്ടിപ്പിനിരയായി സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പരിലോ https://cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകുക. 1930 ആണ് ഫോൺ നമ്പർ. സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് പോർട്ടൽ അഡ്രസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
4: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
5: സ്റ്റുഡന്റിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
9: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം
10: എന്നും രാവിലെ 7:35.
9: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
10: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
0: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
1: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: ഈ മഴ എത്ര ദിവസം നിൽക്കും?
3: 4 ദിവസം നിർത്താതെ പെയ്യും.
4: മൈ ജി ലാഭമഴ 4 days sale എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
10: കെസ്രോ പദ്ധതി, കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ്, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ എന്നിവയെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ പറയുന്നത് കേൾക്കാം.
11: 100,000 രൂപ വരെ ഈ പദ്ധതി പ്രകാരം ബാങ്ക് വായ്പ ലഭിക്കും. പദ്ധതി തുകയുടെ 20%, അതായത് 100,000 രൂപയ്ക്ക് 20,000 രൂപ സബ്സിഡി ലഭിക്കും. ഇത് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വകുപ്പ് നേരിട്ട് നിക്ഷേപിക്കുന്നതാണ് പതിവ്. എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിനുള്ള ധനസഹായമായിട്ടാണ് ഈ തുക നൽകുന്നത്. തിരിച്ചടവ് നടത്തേണ്ടതും ബാങ്കുകൾ മുഖേനയാണ്. ഇതിന്റെ പ്രായപരിധി 21-നും 50-നും ഇടയിലായിരിക്കണം. അപേക്ഷകൾ വിദ്യാർത്ഥികളായിരിക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ ഒരു വ്യവസ്ഥ. അതായത് ഗുണഭോക്താക്കൾ ഒരു റെഗുലർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാവരുത്. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളാവാൻ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിർബന്ധമില്ല. എന്നിരുന്നാലും ഡിഗ്രി ഹോൾഡേഴ്സ്, പ്രൊഫഷണൽ ഡിഗ്രിയുള്ളവർ, ടെക്നിക്കൽ യോഗ്യതയുള്ളവർ, ITI നിന്ന് ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. ഒരേ സംരംഭം തന്നെ 2 പേർ ചേർന്ന് നടത്താവുന്ന സംയുക്ത സംരംഭങ്ങളും കെസ്രു പദ്ധതി പ്രകാരം അനുവദിക്കുന്നതാണ്. സംയുക്ത സംരംഭങ്ങളിൽ ഓരോരുത്തർക്കും 1,00,000 രൂപ വീതം വായ്പ ലഭിക്കുന്നതും 20,000 രൂപ സബ്സിഡി ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ. ഇതിലെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജോബ് ക്ലബ്ബുകൾ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു സംയുക്ത സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിൽ കുറഞ്ഞത് 2 പേരും കൂടിയത് 5 പേരും ഉൾപ്പെടാം. ഇതിൽ ഒരാൾ ഗ്രൂപ്പ് ലീഡറും മറ്റുള്ളവർ മെമ്പർമാരുമായിരിക്കും. 1,00,000 രൂപ വരെയാണ് ഈ പദ്ധതി പ്രകാരം ബാങ്ക് വായ്പയായി ലഭിക്കുന്നത്. 25% തുക സബ്സിഡിയായി ലഭിക്കും. സബ്സിഡി തുക മാക്സിമം 2,00,000 രൂപയാണ്. ലോൺ തുകയുടെ 10% അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കേണ്ടതും ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ തുക റിലീസ് ചെയ്യുന്നതുമാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാകാനുള്ള അർഹത ആർക്കൊക്കെയെന്ന് പരിശോധിക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളയാളാവണം. പ്രായം 21-നും 45-നും മധ്യേ ആയിരിക്കണം. ഇതിൽ SC/ST വിഭാഗത്തിന് 5 വർഷത്തെ വയസ്സളവും OBC മൂന്ന് വർഷത്തെ വയസ്സളവും ഉയർന്ന പ്രായപരിധിയിൽ ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയാൻ പാടില്ല. കെസ്രു പദ്ധതി പോലെ തന്നെ ഡിഗ്രി ഹോൾഡേഴ്സിനും പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ളവർക്കും ഇതിൽ മുൻഗണനയുണ്ട്. അപേക്ഷയോടൊപ്പം ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്.
3: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാഭമഴ 4 days sale.
4: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
12: ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ

0: പ്രഗ്നന്റ് ആണോലും. എങ്ങനെ ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
1: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
5: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
6: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
7: നമുക്ക് മഴ ഏറെ ഇഷ്ടമാണ്. മനുഷ്യരെ പോലെ തന്നെ കൊതുക്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയ്ക്കും മഴക്കാലം ഏറെ ഇഷ്ടമാണ്. മഴക്കാലത്തുണ്ടാകുന്ന വെള്ളം കെട്ടിനിക്കലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിന് കാരണമാകുന്നു, മഴക്കാല രോഗങ്ങൾക്ക് കാരണമാകുന്നു. മഴക്കാല കൊതുകുജന്യ പകർച്ചരോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ പറയുന്നത് കേൾക്കാം.
8: ഈ സീസണിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡെങ്കിപ്പനി തന്നെയാണ്. കാരണം മഞ്ഞപ്പിത്തം പോലെ തന്നെ ഡെങ്കിപ്പനിയും ഒരു കൂട്ടത്തോടെയാണ് വരിക. അത് ഒരു രോഗി മാത്രമായിട്ടുണ്ടാവില്ല, ആ ഒരു ഏരിയയിൽ കുറേ പേർക്ക് ഒരുമിച്ച് രോഗം ബാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഡെങ്കി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെള്ളം ഇടവിട്ടുള്ള മഴ പെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കൊതുക് വളരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാലേ വർഷം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയൊരു വർഷം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഈ തരത്തിലുള്ള കൊതുകുകളുടെ പ്രചരണത്തിനും അവരുടെ അസുഖം പരത്താനുള്ള കഴിവും ഭയങ്കരമായിട്ട് ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ വരും വർഷങ്ങളിൽ നേരിടേണ്ടത് ഉണ്ട്. അപ്പോൾ ഡെങ്കു തന്നെയാണ് ഏറ്റവും വലിയ ത്രെട്ട്. പിന്നെ കൂടാതെ വരുന്ന നമുക്ക് മലേറിയ. മലേറിയ ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മലേറിയ പരത്തുന്ന മോസ്കിറ്റോസ്, ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും മലേറിയയും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം. അപ്പോൾ മലേറിയയും ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ ഒക്ടോബർ വരെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണ്. ഈ ഒരു മഴക്കാലത്ത് പ്രധാനമായിട്ടും ഇത് രണ്ടും തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന് മുന്നേ നമുക്ക് അറിയാം ജാപ്പനീസ് എൻകഫലൈറ്റിസും അതുപോലെ വെസ്റ്റ് നൈൽ ഫീവറും ഒക്കെ അതൊക്കെ പടരുന്നൊരു സീസൺ ആയിരുന്നു മഴക്കാലം തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം കഴിയാനായി. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് കേസുകൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനിക്ക് വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.25% ഒക്കെയാണ് മരണനിരക്ക് ഉണ്ടാവാറ്. അപ്പോൾ അതിലും കുറവാണ് ഉണ്ടാവാറ്. നമുക്കും നമ്മുടെ നാട്ടിലും അത്ര തന്നെയാണ് മരുന്നിരക്കുള്ളൂ. ഇതിൽ ചികിത്സ എന്ന് വെച്ചാൽ കുറേയൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് വഷളാക്കാതെ നോക്കുകയാണ് ഡെങ്കിപ്പനിയിൽ വേണ്ടത്. കാരണം പലപ്പോഴും ആൾക്കാർക്ക് ക്ഷീണം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അത് ഛർദിയൊന്നുമില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ഷീണം മാറുകയും ആ ഒരു ഇതുകൊണ്ടാണ് BP കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ക്ഷീണം തോന്നുന്നത്. അത് ശരിയാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാരുടെ ഡിമാൻഡും കുറേ കൂടി ഒരു അശാസ്ത്രീയ ചികിത്സ കാരണം കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഡിമാൻഡ് ചെയ്യുന്ന, അതായത് IV ഫ്ലൂയിഡ്സ്, ഗ്ലൂക്കോസ് ഇടുക എന്ന് പറയും, ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുകയും അതുവഴി ചിലപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഓവർലോഡ് വന്നിട്ട് രോഗം പെട്ടെന്ന് ഗുരുതരമാവാനും മരണപ്പെടാനുള്ള സാധ്യത ഡെങ്കിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ കൊണ്ടാണ് പലപ്പോഴും ഡെങ്കിയിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലാതെ രോഗം കാരണമല്ല. ഡെങ്കിയിൽ അപകടം ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് വെച്ചാൽ, ഡെങ്കുവിൽ ഈ പറഞ്ഞ പോലെ 4 സീറോ ടൈപ്സ് ഉണ്ട്, സീറോവാസ് ഉണ്ട്. അതായത് ഡെങ്കു വൈറസ് 1, 2, 3, 4 ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 2 ഉം 3 ഉം ആണ്. 2023 വലിയ ഔട്ട്ബ്രേക്സ് ഉണ്ടായത് ഡെങ്കു വൈറസ് 3 കൊണ്ടാണ്. പിന്നെ അതിന് ആ വർഷം തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ഡെങ്കു വൈറസ്

0: ടു കൊണ്ടുള്ള ഔട്ട്ബ്രേക്സ് ഉണ്ടായി. വണ്ണും ഫോറും നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടു കൊണ്ട് ഡെങ്കി വന്ന ഒരാൾക്ക് വേറെ ഫോർ കൊണ്ടോ അല്ലെങ്കിൽ വണ്ണ് കൊണ്ടോ ഒക്കെ വരികയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടാവാനും അതിന് ലീക്കേജ് സംഭവിച്ചിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന തരത്തിലുള്ള ഡെങ്കു ഹെമറാജിക് ഫീവറോ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഒക്കെ ഉണ്ടായിട്ട് മരണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഡെങ്കു അപ്പോഴാണ് റിസ്ക് ആവുന്നത്. രണ്ടാമത് ഇൻഫെക്ഷൻ വേറൊരു സിറർ കൊണ്ട് വരുമ്പോഴാണ് ഡെങ്കുവിൽ പ്രശ്നം വരുന്നത്. പക്ഷേ അസച്ച് ഡെങ്കു ശരിക്കും വലിയ പ്രശ്നമില്ല. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് അതിനെ പ്രശ്നമാക്കാതിരുന്ന കാരണം അതിന് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച എടുക്കും പൂർണ്ണ റിക്കവറിക്ക്. ആ ഒരു സമയം കൊടുക്കുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയാണ് ഡെങ്കുവിൽ ചെയ്യുന്നത്.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
9: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: വാഴകൃഷി നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന കേൾക്കുന്ന കൃഷി. വാഴയ്ക്ക് മികച്ച വിളവും കുലയ്ക്ക് നല്ല വലുപ്പവും ലഭിക്കാൻ ജൈവവളങ്ങളും അതോടൊപ്പം രാസവളങ്ങളും കൃത്യമായ ഇടവേളകളിൽ നൽകണം. വാഴകൃഷിയുടെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ പറയുന്നത് കേൾക്കാം.
6: നാം എല്ലാവരും പാരമ്പര്യമായും കുട്ടിക്കാലം മുതലും വാഴകൃഷി കാണുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ്. പൂരയിടത്തിൽ ഒരു വാഴ പോലും ഇല്ലാത്ത വീടുകൾ കാണാറില്ല. നിത്യജീവിതത്തിൽ വാഴയും വാഴയിലയും ഒഴിവാക്കാനാവാത്തതാണ്. വാഴകൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ 6 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും 6 മീറ്റർ താഴ്ചയുമുള്ള കുഴികളെടുത്ത് 250 ഗ്രാം കുമ്മായം കുഴിയിലിട്ട് 15 ദിവസത്തിന് ശേഷം മേൽമണ്ണും 10 കിലോ കമ്പോസ്റ്റോ കാലിവളമോ പച്ചിലവളമോ ഇട്ട് ഇളക്കി അതിൽ നേന്ത്ര കന്നുകൾ നടാവുന്നതാണ്. കന്നിൽ നിന്നും 15 മുതൽ 20 സെന്റിമീറ്റർ മാത്രം ഉയരത്തിൽ കന്നിൻ്റെ തലഭാഗം വെട്ടിക്കളയേണ്ടതാണ്. നട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ ഇല വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് വളപ്രയോഗം തുടങ്ങാം. കൂട്ടുവളങ്ങൾ ഉദാഹരണമായി 3:18, 13:15 എന്നിവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേർവളങ്ങൾ നൽകുന്നതാണ് നല്ലത്. നമ്മുടെ വരുമാന വർധനവിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ചെടികൾക്കുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും നേർവളങ്ങളായ യൂറിയ, രാജ്പോസ്, പൊട്ടാഷ് എന്നിവ നൽകേണ്ടതാണ്. 10 കിലോ എങ്കിലും ജൈവവളം നൽകിയതിന് ശേഷമാണ് മറ്റ് രാസവളങ്ങൾ നൽകേണ്ടത്. ആവശ്യമായ അളവിൽ മാത്രം രാസവളങ്ങൾ നൽകിയാൽ മതി. കൃത്യമായ വളപ്രയോഗം നൽകുന്നതിന് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം നൽകേണ്ടത്. എങ്കിലും സാധാരണയായി നട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ 80 മുതൽ 90 ഗ്രാം വരെ യൂറിയ, 325 ഗ്രാം രാജ്പോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നിവയാണ് നൽകേണ്ടത്. നട്ട് 2 മാസം കഴിയുമ്പോൾ നമുക്ക് 65 ഗ്രാം യൂറിയ, 250 ഗ്രാം രാജ്പോസ് എന്നിവ നൽകാം. 1-ാം മാസവും 2-ാം മാസവും നൽകേണ്ട രാജ്പോസ് ഒരുമിച്ച് നൽകുന്നതിലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ 2-ാം മാസം 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. 3 മാസമാകുമ്പോൾ വീണ്ടും 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. തുടർന്ന് 4-ാം മാസവും 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. 5-ാം മാസം 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. പിന്നീട് കുല വന്നതിന് ശേഷം പൊട്ടാഷും നൽകേണ്ടതില്ല, യൂറിയ മാത്രം നൽകിയാൽ മതി. നല്ല ഫലപുഷ്ടിയുള്ള കായ ലഭിക്കുന്നതിന് യഥാസമയം SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൃത്യമായ അളവിൽ യഥാസമയം സ്പ്രേ ചെയ്യുന്നതും 2-ാം മാസവും 4-ാം മാസങ്ങളിലും കൃഷിവകുപ്പിൻ്റെ ഹയർ മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ നൽകുന്നതും നല്ല ഗുണമേന്മയുള്ള കുല ലഭിക്കുന്നതിന് സഹായിക്കുന്നു. നട്ടും 4 മാസമാകുമ്പോൾ വീണ്ടും 250 ഗ്രാം കുമ്മായവും വാഴ ഓരോന്നിനും നൽകേണ്ടതാണ്. പൊതുവെ ഒരു വാഴയ്ക്ക് വാഴയുടെ കാലയളവിൽ 500 ഗ്രാം കുമ്മായം നൽകുന്നത് നല്ല വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു. 4 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെ കവിളുകളിൽ ബാർ സോപ്പ് കഷ്ണങ്ങളാക്കി വെക്കുന്നത് പിണ്ടിപ്പിഴുവിൻ്റെ ശല്യം തടയുന്നതിന് സഹായമാകുന്നു. ഒരു വരുമാന മാർഗമായി വാഴ കൃഷി ചെയ്യുമ്പോൾ പറഞ്ഞവയൊക്കെ പാലിച്ചാൽ നല്ല വിളവ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വാഴയിൽ മറ്റു ജീവികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് കവറ് ഇടുന്നതും നല്ല ഗുണമേന്മയുള്ള വാഴക്കുലകൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്നു. ഇതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
5: സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. കറികൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും ആയുർവേദത്തിലും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പെപ്പറിൻ എന്ന ഘടകമാണ് ഇതിന് ഔഷധഗുണം നൽകുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക്

0: കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണ്യവിളയാണ്. പുരാതന കാലം മുതൽക്കേ വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ചെയ്ത് ഇന്ത്യക്ക് വലിയ രീതിയിൽ വിദേശ നാണയം നേടിത്തരുന്ന ഒന്നാണ് കുരുമുളക്. കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം കെ പി പറയുന്നത് കേൾക്കാം.
1: കറുത്ത പൊന്ന് എന്ന് വിശേഷണമുള്ള കുരുമുളക് ഏറ്റവും പുരാതന കാലം മുതലേ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗപ്പെടുത്തി വരുന്ന സുഗന്ധവ്യഞ്ജനമാണ്. പെപ്പറേസി കുടുംബത്തിലെ അംഗമായ കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രം എന്നാണ്. കുരുമുളകിന്റെ ജന്മഭൂമി കേരളമാണെന്ന് കരുതുന്നു. കൃഷ്ണ, മരിച, ഊഷണ മുതലായ പേരുകളിലാണ് ആയുർവേദത്തിൽ ഇതിനെ പരാമർശിക്കുന്നത്. ആയുർവേദത്തിലെ ത്രികടു ഗണത്തിലെ അംഗമാണ് കുരുമുളക്. കടു എന്നാൽ എരിവ് എന്നാണ് അർത്ഥം. ചുക്ക്, തിപ്പലി എന്നിവയാണ് ത്രികടു ഗണത്തിലെ മറ്റു രണ്ട് മരുന്നുകൾ. ഉഷ്ണവീര്യമുള്ളതാണ് കുരുമുളക്. കുരുമുളകിന്റെ പുറന്തൊലിയിൽ പൈപ്പറിൻ, പൈപ്രിഡിൻ എന്നീ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. കായയിൽ പൈപ്രിറ്റിൻ എന്ന ആൽക്കലോയിഡും അടങ്ങിയിരിക്കുന്നു. ഈ ആൽക്കലോയിഡുകളാണ് കുരുമുളകിന് എരിവുരസം നൽകുന്നത്. തയമിൻ, റിബോഫ്ലാവിൻ എന്നീ വിറ്റാമിനുകളും കുറഞ്ഞ അളവിൽ കുരുമുളകിൽ കാണപ്പെടുന്നു. പനി കുറക്കുന്നതിനും ചുമ, ജലദോഷം എന്നിവ ശമിപ്പിക്കുന്നതിനും അർശസ്, ഫാറ്റി ലിവർ എന്നിവ ഇല്ലാതാക്കുന്നതിനും കുരുമുളക് ഉത്തമമാണ്. ദഹനരസങ്ങളെ ഉത്തേജിപ്പിച്ച് ആഹാരപചനത്തെ ത്വരിതപ്പെടുത്തുന്നു. പ്രമേഹരോഗത്തെ നിയന്ത്രിക്കുന്നതിനും ശുക്ലവർദ്ധനവിനും സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക്. ചില ഔഷധങ്ങളുടെയും ഭക്ഷണപദാർത്ഥങ്ങളുടെയും ആഗിരണം എളുപ്പമാക്കുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ കുരുമുളകിന് കഴിവുണ്ട്. ഉദാഹരണമായി, മഞ്ഞളിലെ പ്രധാന ഔഷധഘടകമായ കുർക്കുമിൻ വളരെ കുറഞ്ഞ അളവിലെ കുടലിൽ നിന്നും ആഗിരണം ചെയ്യുകയുള്ളൂ. കുർക്കുമിൻ്റെ ആഗിരണം 2000 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുവാൻ കുരുമുളക് ചേർത്ത് ഉപയോഗിക്കുന്നതിനും സഹായിക്കുന്നു. ചില ഔഷധ പ്രയോഗങ്ങൾ പരിചയപ്പെടാം. കുരുമുളക് കഷായം വെച്ച് ചെറു ചൂടോടുകൂടി പല പ്രാവശ്യം കവിൾക്കൊണ്ടാൽ തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടനീര് എന്നിവ ശമിക്കും. സ്വരഭേദം, ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകും. ത്രികടു അഥവാ ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ തുല്യമായി എടുത്ത് 8 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് 20 മില്ലി വീതം 2 നേരം കുടിക്കുന്നത് പനി കുറയ്ക്കുന്നതിനും ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നതിനും സഹായിക്കും. കുരുമുളക് ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ അസഹ്യമായ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടിയാൽ ഫംഗസ് ബാധ മൂലമുള്ള ചൊറിച്ചിൽ ശമിക്കുന്നതാണ്. എള്ളെണ്ണയിൽ കുരുമുളക് ഇട്ട് കാച്ചി തേച്ചാൽ വാദസംബന്ധമായ വേദനകൾക്ക് ആശ്വാസം ലഭിക്കും. തക്കാളി അരിഞ്ഞ് അതിൽ കുരുമുളക് കൂടി ചേർത്ത് രാവിലെ വെറും വയറ്റിൽ 3-4 ദിവസം കഴിക്കുന്നത് കൃമിശല്യം ഒഴിവാക്കുന്നതിന് സഹായിക്കും. മരിചാതി എണ്ണ, അഷ്ടചൂർണ്ണം, ഗുൽഗുലു മരിചാതി എണ്ണ, ദശമൂലക്കടുത്രയം, കഷായം എന്നിവയിൽ കുരുമുളക് ചേർന്ന ഔഷധങ്ങളിൽ ചിലതാണ്.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: ശുഭചിന്തകളുമായി സുഭാഷിതം.
1: വാക്കുകളും ബഹളങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ടെലിവിഷൻ ചർച്ചകൾ മുതൽ സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾ വരെ നമ്മുടെ മനസ്സിനെ എപ്പോഴും അശാന്തമാക്കി മാറ്റുന്നു. ഈ ബഹളത്തിനിടയിൽ സ്വന്തം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നാം മറന്നുപോയിരിക്കുന്നു. നിശബ്ദത എന്നത് വാക്കുകളുടെ അഭാവമല്ല, മറിച്ച് സത്യത്തിലേക്കുള്ള ഒരു വാതിലാണ്. ഒരു തടാകം ശാന്തമാകുമ്പോൾ മാത്രമേ അതിൽ ആകാശം പ്രതിഫലിക്കൂ. അതുപോലെ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകൂ. ഈ ആന്തരിക ശാന്തിയാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അശാന്തമായ ഒരു ജനതയെ ഭയപ്പെടുത്താനും അടിമപ്പെടുത്താനും അധികാരികൾക്ക് എളുപ്പമാണ്. എന്നാൽ ഉള്ളിൽ സമാധാനം കണ്ടെത്തിയ ഒരു മനുഷ്യനെ ആർക്കും ഭയപ്പെടുത്താനോ വിലക്കെടുക്കാനോ കഴിയില്ല. പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും നമ്മെ തളർത്തുമ്പോൾ, ഭയം നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കാൻ നോക്കുമ്പോൾ, നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക. അവിടെയാണ് നമ്മുടെ കരുത്ത് ഇരിക്കുന്നത്. ആത്മീയത എന്നത് ലോകത്ത് വിട്ട് ഓടലല്ല, മറിച്ച് ലോകത്തെ നേരിടാനുള്ള കരുത്ത് ഉള്ളിൽ കണ്ടെത്തലാണ്. അടിച്ചമർത്തുന്നവൻ്റെ ശബ്ദത്തേക്കാൾ ഉറപ്പുള്ളതാകണം നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ. ദിവസവും അല്പനേരം നിശബ്ദമായി മാറ്റിവെക്കുക. ആ നിശബ്ദതയിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തതയോടെ ലോകത്തെ നേരിടുക. അനീതിക്കെതിരെ സംസാരിക്കാൻ ആ നിശബ്ദത നിങ്ങളെ പ്രാപ്തരാക്കും. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം പുറത്തെ ഇരുട്ടിനെ മായ്ക്കാൻ പര്യാപ്തമാണ് എന്ന് തിരിച്ചറിയുക.
0: പ്രിയരേ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.

0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി പി വി നരസിംഹറാവു നൽകിയ നിർണായക സംഭാവനകൾ എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. July 3 വൈകുന്നേരം 5 മണിവരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2nd വൈകുന്നേരം 6. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 12602 മംഗലാപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
0: വായിക്കുന്നത് ശ്രീജാ റാവു. നമസ്കാരം. കോഴിക്കോട് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC +2 NMMS ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും MA റസാഖ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജി ചെറുതൊടികയിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് എലത്തൂർ സർക്കിൾ പരിധിയിലെ 136 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. ന്യൂനതകൾ കണ്ടെത്തിയ 29 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 2 സ്ഥാപനങ്ങൾക്കെതിരെ കേസ് നടപടികൾ ആരംഭിക്കുകയും 6 സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടപ്പിക്കുകയും ചെയ്തു. 123 സാമ്പിളുകളിൽ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയച്ചു. തലക്കുളത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചു. മത്സ്യ വിൽപ്പനശാലകളിൽ നിന്നും 30 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയും ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിച്ചു. ഇതോടെ നാട്ടുവൃത്താന്തം സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
3: ആകാശവാണി

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴിയുറവകൾ.

0: മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് അവിസ്മരണീയമായ പേരാണ് ഡോക്ടർ കെ എൻ പൈ. അക്കാഡമിക് ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾക്കപ്പുറം ആരോഗ്യമേഖലയിലെ നിസ്വാർത്ഥ സേവനവും രോഗികളോടുള്ള ആഴമേറിയ സഹാനുഭൂതിയും ജീവകാരുണ്യ സമീപനവുമാണ് ഡോക്ടർ പയ്യെ അക്കാലത്ത് തിരുവിതാംകൂറിലെ കൺകണ്ട വൈദ്യദൈവം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. കേരളത്തിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാർഗദർശകനായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു. 1950കളുടെ അവസാനത്തിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പി അവതരിപ്പിച്ചതിലും ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്ത് ആദ്യകാലത്ത് കീമോതെറാപ്പി മരുന്നുകൾ കൊണ്ടുവന്നതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനാണ്. 1976 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ കെ എൻ പയ്യുമായി ജോസഫ് പാലയ്ക്കപ്പള്ളി നടത്തിയ അഭിമുഖമാണ് ഇന്ന് മൊഴി ഉറവകളിൽ.
1: സാർ, അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലും മറ്റും പോയിരുന്നെന്ന് കേട്ടല്ലോ. അവിടത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും വൈദ്യശാസ്ത്ര രംഗമായിട്ട് തുല്യം ചെയ്യുകയാണെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്?
2: ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ കമ്പാരിസനായിട്ട് നമുക്ക് വളരെ ചുരുക്കമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലായിട്ട് ജനപ്പെരുപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എവിടെ എടുത്താലും പ്രധാനമായിട്ടുള്ളത് ജനപ്പെരുപ്പം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം. നേരെ മറിച്ചാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അവിടെ ആളുകളെ കാണുന്നത് ചുരുക്കം, കൂടുതലും കാറുകളായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ സുഖക്കേടുകളാണെങ്കിൽ ഭാരതത്തെ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആഹാരമില്ലായ്മയും ദാരിദ്ര്യവും അങ്ങനെ ഒരു ഡിസീസസ് ഓഫ് പോവർട്ടി എന്ന് നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം. ആ തരത്തിലുള്ള രോഗങ്ങളും അതിനോട് സമീപം തന്നെ അമിതാഹാരം കൊണ്ട് ഉണ്ടാകുന്ന ആ ഹൃദ്രോഗം, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡിജനറേറ്റീവ് ഡിസീസസ്, ഇതുപോലെ സമ്മിശ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലും മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലും കാണുന്നത്. നേരെ മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ഡിസീസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അവിടെ ആഹാരത്തിന്റെ എക്സസ് കൊണ്ടിട്ട് കൂടുതൽ ഉപയോഗം, അമിതാഹാരം കൊണ്ട് ഉണ്ടാകുന്ന ഡിജനറേറ്റീവ് ഡിസീസസ്, പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ഡിജനറേറ്റീവ് ഡിസീസാണ് സാധാരണ കാണാറുള്ളത്. അതുമാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ വളരെ പുരോഗമിച്ചിട്ടുണ്ട്. അവർക്കതിന് വേണ്ട ഉപകരണങ്ങളും ധാരാളം ഉണ്ട്. അത് വേണ്ടതിനുവണ്ണം ഉപയോഗിച്ച് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഗവേഷണം നടത്തി വളരെ പുരോഗമിക്കുന്നുണ്ട്. നമുക്കതിനുള്ള ചുറ്റുപാട് കുറച്ച് കുറവാണ്.
1: സാർ, MBBS ഒക്കെ എടുത്ത ശേഷം ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി?
2: 43 ഞാൻ ആദ്യമായിട്ട് പാസ്സായി തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ഹൗസ് സർജനായിട്ട് ചേരുന്നത്. അന്ന് തൊട്ട് ഇപ്പോൾ ഏകദേശം 47 ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്.
1: അന്നത്തെ കേരളത്തിലെ സൗകര്യങ്ങളും ഇന്നത്തെ സൗകര്യങ്ങളുമായിട്ട് തുല്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ സാറിന് അതിനെക്കുറിച്ച് എന്താണ് പഴയ ഓർമ്മയിൽ നിന്ന് പറയാനുള്ളത്?
2: അന്നത്തെ കാലത്തെ സൗകര്യങ്ങളും ഇപ്പോഴുള്ള സൗകര്യങ്ങളും തുല്യം

0: നോക്കുമ്പോൾ വളരെ അന്തരമാണ് കാണുന്നത്. കഷ്ടിച്ച് ഒരു 10-80 ആശുപത്രികളോ ഡിസ്പെൻസറികളോ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 300-ഓളം ഡോക്ടർമാരും സേവനത്തിൽ ഉണ്ടായിരുന്നു. 10-4000 കിടക്കകൾ മാത്രമേ അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് അന്ന് കിടന്നിരുന്നത്. അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് ഏകദേശം നമുക്ക് 1000-ഓളം ആശുപത്രികളും ഡിസ്പെൻസറികളും ഗവൺമെൻറ് തലത്തിലും ഏകദേശം അത്രയും തന്നെ സ്വകാര്യ മേഖലയിലെയും ഉണ്ട്. ഡോക്ടർമാരാണെങ്കിൽ ഏകദേശം 10,000-ത്തോളം ഉണ്ട്. 5,000 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്ന കണക്കിൽ ഏകദേശം എത്തിയിട്ടുണ്ട്.
1: ഗവൺമെന്റ് ഭാഗത്ത് മാത്രം
0: അല്ല, പൊതുവെയുള്ള ഡോക്ടർമാരുടെ അളവ് നോക്കുമ്പോൾ 5,000 ആളുകൾക്ക് പോപ്പുലേഷൻ 5,000 പോപ്പുലേഷൻ ഒരു ഡോക്ടർ എന്നുള്ള നിഗമനത്തിൽ നാം എത്തിയിട്ട് കഴിഞ്ഞു. കിടക്കകളുടെ എണ്ണത്തിലാണെങ്കിൽ ഉദ്ദേശം 40,000-ത്തോളം കിടക്കകളുണ്ട്. ഗവൺമെന്റ് വിഭാഗത്തും ഏകദേശം 10,000-ത്തോളം ഉണ്ട്, സ്വകാര്യ മേഖലയിലും.
1: ഏകദേശം
0: വലുതും കുറവുണ്ടെന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ പാരാമെഡിക്കൽ പേഴ്സണലാണ് കുറച്ചെങ്കിലും കുറവ് കാണുന്നത്. പ്രത്യേകിച്ച് നഴ്സിംഗ് പ്രൊഫഷൻ, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റ്, ഇതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിന് ഉള്ള ഡെന്റൽ ടെക്നീഷ്യൻസ്, ഐ ടെക്നീഷ്യൻസ്, ഇങ്ങനെയുള്ള ആ ഫീൽഡിലാണ് അല്പമെങ്കിലും കുറവ് കാണുന്നത്. അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിന് ഏകദേശം എത്ര വേണോ അത് ഏകദേശം നില എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യമായിട്ട് ഞാൻ ആശുപത്രിയിൽ പ്രവേശിച്ച അവസരത്തിൽ, ഹൗസ് സർജനായിട്ട് ജോലി ചെയ്തിരുന്ന അവസരത്തിൽ, ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വാർഡ് നിറച്ച് ടൈഫോയിഡ് കേസസ് ആയിരുന്നു. ആണുങ്ങൾക്കൊരു വാർഡും സ്ത്രീകൾക്ക് വേറൊരു വാർഡും, ഏകദേശം 30-40 ബെഡുള്ള വാർഡ് ടൈഫോയിഡ് വാർഡ് എന്ന് ഞങ്ങൾ പറയും. പിന്നൊരു വാർഡ് ഡിസെൻട്രി വാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറിയ വാർഡ് എന്ന് പറയും. ഇന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ടൈഫോയിഡ് വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. മലമ്പനി വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. വിടർച്ചയും വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. സർജിക്കൽ സൈഡിൽ നോക്കിയാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആമാശയത്തിലെ വ്രണങ്ങൾ, വായുവിൻ്റെ സോക്കേടെന്ന് പറയും പെപ്പിക്കൾസ്, അതായിരുന്നു മുഖ്യമായിട്ടുള്ള ഓപ്പറേഷൻ. ദിവസം 2-3 ഓപ്പറേഷനിൽ ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ലായിരുന്നു. ഇന്നാകട്ടെ പെപ്റ്റിക്കൾസർ കഷ്ടിച്ച് ചിലപ്പോൾ 1-2 കണ്ടു വന്നു വരാം. ഈ മാറ്റങ്ങൾക്ക് മുഴുക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പുരോഗമനം മാത്രം എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. സാമ്പത്തികമായും ആഹാരരംഗത്തും സാമൂഹ്യമായിട്ടും പല മാറ്റങ്ങൾ വന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് രോഗ നിലയിലും കാണുന്നത്. അതിൻ്റെ ഉദാഹരണമാണ്, അന്നൊക്കെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, കാണാറേ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് 1-2 അതിലധികം ആളുകളോ ദിവസവും ആശുപത്രികളെ പ്രാപിക്കുന്നത് കാണാം. ഇന്നത്തെ നമ്മുടെ രോഗ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസീസ് ഓഫ് പോവർട്ടി സൈഡ് ബൈ സൈഡ് വിത്ത് ഡിസീസ് ഓഫ് എക്സസ് ഫുഡ്, രണ്ട് അമിതാഹാരം കഴിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന സോക്കുകളിനോട് അടുപ്പം തന്നെ, ഒപ്പം തന്നെ ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടും മാലിന്യം കൊണ്ടും എൻവയൺമെന്റൽ പൊല്യൂഷൻ കൊണ്ടും ഉണ്ടാകുന്ന സോക്കേടുകളുമാണ് കൂടുതലും കാണാറുള്ളത്.
1: ചികിത്സ ആരംഭിച്ച കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാമോ?
0: ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും പറവൂരേക്ക്, അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് എന്നെ സ്ഥലം മാറ്റി. അതുവരെ ഞാൻ പ്രധാനമായും മെഡിക്കൽ വാർഡിൽ ഡോക്ടർ ശങ്കരരാമൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹൗസ് സർജനായിട്ടും അസിസ്റ്റൻ്റായിട്ടും ജോലി നോക്കുമായിരുന്നു. അതുകൊണ്ട് ശസ്ത്രക്രിയയിലോ ആ രംഗത്തോ പ്രസവ സേവനരംഗത്തോ അധികം എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് വടക്കമ്പറൂർ ചാർജ് ഡോക്ടറായിട്ട് പോകാൻ വളരെ വിഷമം തോന്നി. ചെന്ന് ചാർജ് എടുക്കുന്ന ദിവസം തന്നെ രാത്രിയിൽ ഒരു പ്രസവ കേസ് വിളിക്കാൻ ആൾ വന്നു. തീരെ നിവൃത്തിയില്ലാത്ത

അതുകൊണ്ട് പോയി, കഷ്ടപ്പെട്ട് വേണം ആ സ്ഥലത്ത് എത്തിച്ചേരാൻ. ആദ്യം വയലിൻ്റെ വക്കത്തു കൂടി നടന്ന്, പിന്നെ ഒരു തോട് കടന്ന് മല കയറി. മലയുടെ മുകളിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിലാണ് പേഷ്യൻ്റ് പ്രസവവേദനയോടുകൂടി കിടക്കുന്നത് കണ്ടത്. ഞങ്ങൾ മിഡ്വൈഫും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ വേണ്ട പരിചരണം കൊടുത്തു. പക്ഷേ പ്രസവം പ്രയാസമായിട്ട് തോന്നി. വിഷമിക്കുന്ന അവസരത്തിൽ മിഡ്വൈഫ് പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിൻ്റെ ജനനമാണ് അങ്ങയുടെ സൽപ്പേരിന് കാരണം, അതുകൊണ്ട് ഒന്നും കേടുവരാതെ നമുക്ക്

0: കേടുവരാതെ നമുക്ക് പ്രസവം എടുക്കണം, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് സമാധാനപ്പെടുത്തി. അത് മനസ്സിലെത്തി രണ്ടാമതൊരു പ്രാവശ്യം കൂടെ പ്രയത്നിച്ചപ്പോൾ, രണ്ടുപേരും കൂടെ ഒത്തു പ്രയത്നിച്ചപ്പോൾ കുട്ടി പ്രസവിച്ചു. കുട്ടി പ്രസവിച്ച് കരച്ചിലിന് അല്പം താമസമുണ്ടായതുകൊണ്ട് കുറച്ച് വിഷമമുണ്ടായി. പക്ഷേ ശ്വാസോച്ഛ്വാസവും മറ്റ് പ്രക്രിയകളും സാധാരണഗതിയിലാണെന്ന് മനസ്സിലായതോടുകൂടി സമാധാനപ്പെട്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. അടുത്ത ദിവസം രാവിലെ, ഇത് രാത്രിയിലാണ് നടന്നത്, രാവിലെ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു കുട്ടിക്ക് യാതൊരു വിഷമവുമില്ല, തള്ളയ്ക്കും സുഖമാണെന്ന്. പിന്നെ ആ രംഗം ഞങ്ങൾ മറന്നുപോയി. 3 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയാൻ നേരത്ത് വീടൊക്കെ കൈമാറി സാമാനങ്ങളൊക്കെ കെട്ടി ഞങ്ങൾ ടാക്സി വിളിച്ച് ടാക്സിയിലേക്ക് കയറാൻ പോകുന്ന അവസരത്തിൽ വൃദ്ധനായ ഒരു മുസ്ലിം വന്നിട്ട് ഒരു കൊച്ചുകുട്ടിയും കയ്യിൽ ഒരു കൊട്ട പച്ചക്കറികളുമായിട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, ഇത് കുട്ടിയെ സാർ അറിയുമോ? ഓർമ്മ കൊണ്ട് കിട്ടിയില്ല. അപ്പോഴെന്നാണ് പറഞ്ഞത്, ഇത് അങ്ങയുടെ ആദ്യത്തെ പേഷ്യൻ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു ആത്മസംതൃപ്തിക്ക് ഇട നൽകിയിട്ടുണ്ട്.
1: നമ്മുടെ വൈദ്യ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ നിലവാരം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ.
0: പൂർണ്ണമായിട്ട് അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് സാമാന്യ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനങ്ങൾ നാം ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നു. NCERTയുടെ സ്കീം 1992 മുതൽ തുടങ്ങാൻ പോകുന്നു. അതിനുവേണ്ടി നാം അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പഠിച്ച കാലത്തെ വൈദ്യവിദ്യയും വിദ്യാഭ്യാസവും ഇപ്പോഴത്തെ വൈദ്യ വിദ്യാഭ്യാസവും നോക്കുമ്പോൾ അജഗജാന്തരം എന്ന് തന്നെ പറയാം. വളരെയധികം മാറിയിട്ടുണ്ട്, പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പഠിത്തം കഴിഞ്ഞ് നാം പ്രവർത്തന രംഗത്തെത്തിയാലും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് നമ്മുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നാം പുറകം തള്ളപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും അത് ആവശ്യമാണെന്ന് വെച്ചാൽ ആ രംഗത്ത് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ കോൺസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുതുക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. കുട്ടികളുമായുള്ള സമ്പർക്കം കൊണ്ട് അയാൾക്കും ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടുന്നു. അങ്ങനെ ഈ രണ്ട് രംഗത്തും രണ്ടുപേരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. അത് ഏറെക്കുറെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷനൊത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനുള്ള ഒരുക്കം നാം ഏത് തരത്തിലത് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് നോക്കണം. അതിന് അധ്യാപക സ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികളുടെ സ്ഥാനത്ത് നിന്നും ഒരു പ്രയത്നം തന്നെ വേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ ശുഷ്കാന്തിയോടുകൂടി പഠിക്കുകയും ഭാവിയിൽ ഒരു നല്ല ഒരു ഡോക്ടറായിട്ട് വരണം എന്നുള്ള ആശയം വെച്ചിട്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് ശുഷ്കാന്തി കാണിക്കണം. അധ്യാപകനാകട്ടെ എന്നെക്കാട്ടിൽ മിടുക്കന്മാരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്ന് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി താനും ഉയരണം, അവർക്കൊരു മാതൃകയായി തീരണം. ഈ രീതിയിൽ തൻ്റെ ജീവിതവും അർപ്പണബുദ്ധിയോടുകൂടി പ്രവർത്തനവും കൊണ്ടിട്ട് ഒരു പുതിയ മാനം തന്നെ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു.
1: കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണല്ലോ.
0: അതെ അതെ.
1: അതിന്റെ ആരംഭം മുതൽ സാർ ഉണ്ടായിരുന്നല്ലോ.
0: അതെ അതെ.
1: അതിന്റെ ആരംഭത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
0: 45 മുതലാണെന്ന് തോന്നുന്നു ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാൽ കൊള്ളാമെന്ന് പൊതുവെ ഒരാശയം ഗവൺമെൻറ് ഭാഗത്തും ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടായി. അതിന് മുൻകൈ എടുക്കാനായിട്ട് അന്നുണ്ടായിരുന്ന ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഡോക്ടർ CO കരുണാകരൻ, ഡോക്ടർ കേശവൻ നായർ,

0: ഡോക്ടർ ജേക്കബ് തളിയത്ത്, ഡോക്ടർ ശങ്കർ രാമൻ, ഇവരെല്ലാവരും പലതും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദിവാൻജിയോടും മഹാരാജാവിനോടുമൊക്കെ ഡിസ്കഷൻ ഉണ്ടായി. എൻ്റെ ഫലമായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഡോക്ടർ സി ഒ കരുണാകരനും ഡോക്ടർ കേശവനായരും ഒരു രണ്ടംഗ കമ്മീഷൻ. ഇന്ത്യയിലെ പല മെഡിക്കൽ കോളേജും കണ്ട് ഒരു രൂപം നൽകാനായിട്ട്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകാനായിട്ട്, അതിൻ്റെ ഫലമായിട്ട് തുടക്കം കുറിക്കാനായിട്ട് എസ് എ ടി ഹോസ്പിറ്റൽ, ശ്രീ അവിട്ടൻ തിരുനാളുള്ള ഹോസ്പിറ്റൽ, ഉള്ളൂർ എന്ന് പറയുന്ന ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം അക്വയർ ചെയ്യുകയും ആദ്യമായിട്ട് അവിട്ടൻ തിരുനാൾ മെമ്മോറിയൽ ഹോസ്പിറ്റലായിട്ട് മഹാരാജാവിൻ്റെ അന്നത്തെ ആദ്യത്തെ ഒരു ഡൊണേഷൻ പോലെ അത് കെട്ടിപ്പടുക്കുകയും ചെയ്തു. അതായിരുന്നു ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ തുടക്കം. പിന്നീട് അതിനൊരു സ്പെഷ്യൽ ഓഫീസറായിട്ട് ഡോക്ടർ കരുണാകരൻ ചാർജ് എടുക്കുകയും പ്ലാൻ വരച്ചിട്ട് മെഡിക്കൽ കോളേജും ആശുപത്രിയും ക്രമേണ ഉണ്ടാക്കി തീർക്കുക. അതുവരെ ജനറൽ ആശുപത്രി ക്ലിനിക്കൽ സ്റ്റഡീസിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി ആ അതിനുള്ള പൂർണ്ണമായ രൂപം ഉണ്ടായി. ഏകദേശം 49-50 ആയപ്പോഴേക്കാണ് എൻ്റെ കെട്ടി തുടങ്ങിയതും. 51 ആണെന്ന് തോന്നുന്നു കോളേജ് ഇനോഗറേഷൻ നടന്നത്.
1: സാറിന് എത്ര വയസ്സായി?
0: 75.
1: സാർ ഇപ്പോഴും വളരെ ആക്റ്റീവ് ആണല്ലോ, വൈദ്യ ചികിത്സാ രംഗത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ടല്ലോ, എങ്ങനെയാ സാറിൻ്റെ ജീവിത രീതിയിൽ?
0: രാവിലത്തെ അബ്ലൂഷൻസൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് ക്ലിനിക്കിൽ പോവുക പതിവാണ്. 2 മണിവരെ ജോലി കാണും. കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരത്ത് ഞാൻ ക്ലിനിക്കിൽ പോകാറില്ല. ഉച്ചയ്ക്കല്പം ജോലി അപ്പോഴും കാണും. ഒന്നുകിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് ചിലപ്പോൾ VSSC പോകും. പിന്നെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻ്ററിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുണ്ട് അവിടുത്തെ. ഇങ്ങനെ സമയം കുറച്ച് നേരം ഉപകാരപ്രദമായിട്ടുള്ള ചില ആക്ടിവിറ്റീസിൽ നടക്കും. വൈകുന്നേരം മക്കളുമായിട്ട് സംസാരിക്കുകയും സമയം കഴിക്കുകയും ചെയ്യുക. രാത്രിയായാൽ കുറച്ച് വായന നടത്തുക, മെഡിക്കൽ ജേണൽസോ ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ വല്ല സംശയമുണ്ടെങ്കിൽ തീർക്കാനുള്ള പരിപാടി നടത്തുക. സാധാരണ ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ കുറച്ച് വർഷം മുമ്പ് വരെ എറണാകുളത്ത് ഒരു സുധീന്ദ്ര മെഡിക്കൽ മിഷൻ എന്ന ഒരാശുപത്രി, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഞങ്ങളുടെ സമൂഹത്തിലെ കുലഗുരുവായിട്ടുള്ള സുധീന്ദ്ര തീർത്ഥസ്വാമിയുടെ പേരിലാണ് അത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവിടെ മാസത്തിൽ ഒരു ദിവസം സേവനം അനുഷ്ഠിക്കുന്ന പതിവുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് സർവീസ്, അത് 10-12 വർഷം വരെ ഞാനത് ചെയ്തു. പിന്നെ എൻ്റെ സഹധർമ്മിണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അധികം വെളിയിൽ പോകാറില്ല. അതുവരെ ഞാൻ പതിവായിട്ട് പോയിക്ക് അത് കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിൽ ഒരു ചെറിയ പങ്ക് ഞാനും വഹിച്ചെന്ന് ഒരു സമാധാനം ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാട് എന്തെന്ന് വെച്ചാൽ, വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ കാര്യത്തിൽ പുതിയ അനുമാനം 60 വയസ്സ് കഴിഞ്ഞ്, സാധാരണ ഓരോടത്തും ഓരോ രീതിയിൽ 55 കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ പെൻഷനായി വയസ്സൻ എന്നുള്ള വാർദ്ധക്യം തുടങ്ങുകയായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് 60-65 എന്നുള്ള കണക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 60 കഴിഞ്ഞാലും 65 കഴിഞ്ഞാലും പിന്നെയും അവർക്ക് പല രീതിയിലും അവരുടെ കഴിവ് പ്രവർത്തിച്ച് ആക്റ്റീവായിട്ടിരിക്കാനുള്ള കേൾപ്പവർക്കുണ്ട്, ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള കേൾപ്പുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും സർവീസും നാം കഴിയുന്നത്ര ഉപയോഗിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ എനിക്ക് പ്രായ വാർദ്ധക്യമായെങ്കിലും ഈ രീതിയിൽ ചെറിയ സേവനം നടത്താൻ സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്.
1: ഭക്ഷണമൊക്കെ എങ്ങനെയാ?
0: വളരെ മിതമായിട്ടുള്ള ആഹാരമാണ്. കൂടുതലും വെജിറ്റേറിയനാണ്. വല്ലപ്പോഴും നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കും. ലിമിറ്റഡ്

0: ക്വാളിറ്റീസാണ്. റൈസോ വീറ്റോ വെജിറ്റേറിയൻസ് പ്രിഫറബിൾ ചെയ്യുന്നത്.
1: പ്രത്യേകിച്ച് എക്സസൈസോ അതൊക്കെ ഉണ്ടോ?
0: വലുതായിട്ടങ്ങനെ ഒരു എക്സസൈസ് എന്ന് പറയത്തക്കതായിട്ടില്ല. ഇടയ്ക്ക് അല്പം നടക്കും വൈകുന്നേരത്ത് എന്ന് മാത്രമേ ഉള്ളൂ, വീട്ടിനകത്ത് തന്നെ.
1: താങ്ക് യു സർ.
2: കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ കെ എൻ പയ്യുമായി ജോസഫ് പാലയ്ക്കപ്പള്ളി നടത്തിയ അഭിമുഖമാണ് മൊഴിയുറവകളിൽ ഇതുവരെ കേട്ടത്. മൊഴിയുറവകളിൽ ഇനി വിജയരാഘവൻ ആലപിച്ച ഒരു ലളിതഗാനം കേൾക്കാം. ആശാ ശുഗമേ നീ പാടു എന്നാരംഭിക്കുന്നു.

0: വിജയ രാഘവൻ പാടിയ ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ
0: സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കിയത് ധന്യ എം ഡി. നിർവഹണം എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിഹരൻ പാടിയ ഗാനം, ചിത്രം ഡോക്ടർ പേഷ്യന്റ്, ഗാനരചന റഫീഖ് അഹമ്മദ്.

ഇനി ദിവ്യദർശനം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ബി വസന്തയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: പണമില്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് തിരുപുറം വി പി അജിൻ വിജീസും സംഘവുമാണ്. ആദ്യഗാനം വയലിലെ താമരപ്പൂവിൽ എന്റെ പിതാവിന്റെ കരുതൽ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുപുറം വി പി അജിൻ വിജീസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. ഗായകർ വി പി അജിൻ വിജീസ് തിരുപുറം, ബിബിൻ സോണി, ജീൻ രാജ്, എബി എസ് എസ്, റിജ അജിൻ, ദീപ സതീഷ്, സവിത എസ്, സിമി ഗോഡ്വിൻ.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6 മണിക്ക് പദ്ധതികൾ ജനനമിക്ക് ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റിയിൽ. 6 മണിക്ക് ഉഷമലരി, ബാലമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത. ആലാപനം ഐവർകാല സുരേഷ് കുമാർ.

6:15 ഉദയഗീതം, പുതുക്കാട് കൃഷ്ണമൂർത്തി ആലപിച്ച ധന്യാഷ്ടകം, 6:30 പ്രഭാതഫേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 63 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, അർച്ചന പരമേശ്വരൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മുട്ടു തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, ദസ്തോവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരേഖ, 58 ഭാഗം, റേഡിയോ ആവിഷ്കാരം, ഡോക്ടർ എം രാജീവ്കുമാർ. 2:30 ഉമംഗ് സിഐടി സ്പോൺസേഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 രശ്മി, ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കാം. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 അക്ഷരശ്ലോകം, വിവേകോദയം അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 പുരാണ പാരായണം, ഗീതാകുമാരി പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത്, റോസ്കാർ യോജന. 6:30 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ, ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:30 മായാമുദ്രകൾ, അബ്ദുൾ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. 8:00 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ എ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:10 മുതൽ എഫ് എം ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തി കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള

0: അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: And that conviction is stronger than ever. He said the Indian Ocean does not separate India and Seychelles but connects the two countries. He addressed that it will encourage all those who are making sustained efforts for environment conservation.
1: Our vision is captured in the idea of Mahasagar, mutual and holistic advancement for security and growth across regions, Mahasagar. This vision recognizes that our futures are interconnected and interdependent, and we will continue to work together for a safer and more secure Indian Ocean region.
0: Prime Minister said it is a special honor to stand before everyone as the first Indian Prime Minister to address the National Assembly. He also thanked President and the people of Seychelles for honoring him with the Seychelles' highest distinction, the Guardian of the Blue Horizon, earlier in the day. Union Ministers Amit Shah, S. Jaishankar, Rajnath Singh, Piyush Goyal, Manohar Lal and Jitendra Singh congratulated Prime Minister Narendra Modi on being conferred with Seychelles' highest distinction for leadership in environmental conservation and sustainable development. Prime Minister Modi has said that the power of public participation in nation building is one of India's greatest strengths. Addressing the nation in his Mann Ki Baat program on Akashwani today, Mr. Modi said this spirit was once again evident after he appealed to citizens to adopt certain measures in view of the prevailing warlike situation in West Asia. Mr. Modi had urged people to avoid buying gold, postpone non-essential foreign travel and use carpooling for some time.
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
0: India today categorically rejected allegations made by Pakistan regarding the recent incident in Karachi and termed as baseless. In response to media queries, External Affairs Ministry spokesperson Randhir Jaiswal said that instead of pointing fingers at others, Pakistan should look inwards and take credible action against the terror infrastructure on its territory. He said Pakistan should rid itself of its proclivity to rely on terrorism as an instrument of state policy. In men's cricket, hosts Ireland were 17 for no loss in 1.4 overs against India in the second and the final T20 international of the two-match series in Belfast when reports last came in. Earlier, India won the toss and elected to bowl. Ireland lead the series 1-0 after registering a 34-run victory over India in the opening T20 international on Friday. India will be aiming to level the series. In the ICC Women's T20 World Cup, India will take on Australia in their final Group A match at Lord's Cricket Ground in London this evening. The match is scheduled to begin at 7 p.m. Indian time. Led by Harmanpreet Kaur, the women in blue are currently placed second in the Group A standings, having won 3 of their 4 matches. Australia, meanwhile, sit comfortably at the top of the table with 4 wins in 4 games. India will be aiming for a victory over the unbeaten Australia to secure that place in the semi-finals. And with that, we end this news bulletin.
2: Agashavani, Kozhikode. Thrissur Jilla Vrittantham.
3: തൃശൂർ ജില്ലയിലെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റുള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ

1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ്ണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഐഎഎസിന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു

0: സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് ഒരു മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജംപ് പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം V. രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്കുന്നതുകാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 6:50 മുതൽ

രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി 8 മണിക്ക്.

നാളെ ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ കേൾക്കാം. അർച്ചന പരമേശ്വരൻ പാടിയത്. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയൻരാജ് എസ് ആർ സംസാരിക്കുന്നു. വിഷയം മുട്ടുതേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 63-ാം ഭാഗം നാളെ രാവിലെ 8:30. നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനം

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
7: നാളെ രാത്രി 8 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00.

സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യപാദയത് യത് സ്വദേശീയ പ്രതിരക്ഷോത്പാദനെ സവിശേഷം ബലം വിധായ ഭാരതം സമുദ്രതഃ ആകാശപര്യന്തം ഉത്തരോത്തരം സുരക്ഷിതം ആത്മനിർഭരം ച ഭവതി. ആകാശവാണ്യാഃ മൻ കി ബാത് കാര്യക്രമേ പ്രധാനമന്ത്രിണാ മോദിനാ ദേശസ്യ നാഗരികാണാം പ്രതി കാർത്തജ്ഞഭാവം ജ്ഞാപിതം. യതോ ഹി ജനൈഃ സ്വർണക്രയണം വിദേശയാത്രാ ച കിഞ്ചിത് കാലം യാവത് സ്ഥഗിതാ. സെഷൽസ് ദേശസ്യ വിക്ടോറിയാനഗരെ ആയോജിതായാഃ പ്രതിനിധിമണ്ഡല സ്തരീയ വാർത്തായാഃ അനന്തരം ഭാരത് സെഷൽസ് ദേശയോർമധ്യേ സ്വാസ്ഥ്യം വിത്തം സമേത്യ അന്തരിക്ഷാദി വിവിധ വിഷയേഷു മഹത്വപൂർണ സഹമതി പത്രേഷു ഹസ്താക്ഷരാണി അഭവന്. പ്രശാസനേന ഭാരതീയ നാഗരികാഃ സഞ്ചേതിതാഃ യത്തെ സർവേഷാം ആവശ്യകാനാം യാത്രാപത്രാണാം പൂർത്തികയാ വിനാ കൈലാശ മാനസരോവർ യാത്രാം ന ആരഭേരൻ. പശ്ചിമേഷ്യാദേശെ സുരക്ഷാ സ്ഥിതിഃ തീവ്രഗത്യാ അപക്ഷീയതേ യത്ര സംയുക്ത രാജ്യ അമേരിക്ക ഇറാനഃ ഉഭാവപി പരസ്പരം നൂതനാനി സൈന്യ ആക്രമണാനി അകുരുതാം. അപി ച ICC മഹിളാ T20 വിശ്വകപ്പ് സ്പർധാ മാലികായാം ഭാരതീയ മഹിളാദലം അദ്യ ലണ്ടൻ നഗരെ ഓസ്ട്രേലിയാദലേന സഹ സ്പർധിഷ്ഠിഷ്ട.

0: ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000-ത്തിനുശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം സി മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും

0: ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാംപൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ hscap.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട് കൊപ്പം SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നഗരത്തിലെ ബൈപ്പാസ് പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3 ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
4: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
3: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135 പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
4: वहां INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में शामिल किया गया. इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ स्वदेशी है.
3: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
4: സാധ്യോ ജൂൺ കേ മഹീന മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യേ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
3: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ

0: വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
1: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവ ജിസ്മേ പൂരി ദുനിയ ഭാരത് കെ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്തർരാഷ്ട്രീയ യോഗ ദിവസ് ഇസ് ബാർ ദുനിയ കെ 2500 से अधिक स्थानों पर योग के अनेक विध कार्यक्रम हुए.
0: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
2: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായൊരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: അപ്പനി ഖുഷിയാ ബാട്ടനെ കെ ലിയെ ഐസാ കാം കിയാ ഹൈ ജോ ചർച്ചാ കാ വിഷയ ബൻ ഗയാ ഹൈ.
0: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
3: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭർ ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവ കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
0: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങളിൽ പരിഗണിക്കണം.

0: െന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: ഹജാരോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയ അവതാർ കെ രൂപ മേ ഭാരത് കാ ഭാഗ്യ ഘട രഹീ ഹൈ. ദോ സാൽ പഹലെ മുജെ നാലന്ദ വിശ്വവിദ്യാലയ കെ നയ പരിസർ കെ ലോകാർപ്പൺ കാ അവസര മിലാ ഥാ.
0: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
1: ബ്രഹ്മ കമൽ ഡൊമിനിക്കാന ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയനം കർത്തേ ഹൈ വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
0: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: बहुत पहले शुरू हो जाता है. मूर्ति बनाने वाले मूर्तियों के व्यापार से जुड़े लोग अभी से सक्रिय हो जाते हैं. इसलिए मेरा आप सभी से एक आग्रह है, आप प्रयास करें कि आपके घर सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो.
0: ക്യാച്ച്ദറയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
1: കാച്ച് ദ റെയിൻ യേ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനീ ഹം മിൽകർ കേ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാര്.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയിലെ
3: और इनका परिवार नूर महल मैसोल सीतामढ़ी से मुसरत जहानाज तलत जहां और इनका परिवार. तो सुनते हैं इन सबकी पसंद पर राजा हरिश्चंद्र के किस्से में से नरदेव बेनीवाल की गाई है रागनी.

0: ഐ സി സി വേൾഡ്സ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ
1: ശത്രു അപ്നി എൽ എം ജി ബന്ദൂക് സെ ബിഷൻ സിംഗ് പർ നിഷാന സാധാ ഓർ ഇസ് ലൈറ്റ് മഷീൻ ഗൺ സെ നിക്ലി ഗോലിയ.
0: വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും, വിശ്വാസത്തെ സഹകരണമായും, സഹകരണത്തെ ജനക്ഷേമമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
3: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹേ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാ കേ 50 വർഷ് പൂരേ കർ റഹാ ഹേ ഓർ ഹം

0: भारत सेशेल राजनयिक संबंधों की भी 50वीं वर्षगांठ मना रहे। इन 50 वर्षों की यात्रा में हमने मित्रता को विश्वास में, विश्वास को सहयोग में और सहयोग को जन कल्याण में बदला है। हिंद महासागर ने भारत और सेशेल के संबंधों को सींचा है।
1: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
0: സാധ്യോ ये टेक्नोलॉजी का युग है, हर दिन नई रिसर्च हो रही है, नए नए एआई इनोवेशन सामने आ रहे हैं। इस दौर में एक सवाल बहुत महत्वपूर्ण है, लोगों की क्रिएटिविटी को कैसे बचाए रखा जाए, नई टेक्नोलॉजी के साथ आगे बढ़ते हुए हम अपनी जड़ों से कैसे जुड़े रहे, इन सवालों का समाधान खोजा नालंदा विश्वविद्यालय ने।
1: നിർമ്മിത ബുദ്ധിയുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 3-ാം സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൌണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 വരെ 5 ദിവസങ്ങളിലായി

0: മൂന്ന് മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കരുത്തരായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകൾ ഒന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ്പ് വർദ്ദയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും ജർമ്മനിക്ക് പരാഗ്വേയും ഫ്രാൻസിന് സ്വീഡനും സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
1: വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് ടി ട്വന്റി പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 ഓവറിൽ 5 വിക്കറ്റിന് 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന ആർഎസ്എസ് പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ICC വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം ഡൽഹി റിലേ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 55 സെക്കൻഡ്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന

ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചുകാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 1,100,000 കുടുംബങ്ങൾക്ക്

ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും

നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള

പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു.
മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ

അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ

0: വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
1: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
0: പക്ഷേ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
2: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തി

0: ിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 55 സെക്കൻഡ്. ഇപ്പോൾ പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ ബഹുമതി സമ്മാനിച്ചു. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ PM ഫാമിലി കെയർ ട്രാക്കറിന്റെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാം യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. അനീമിയ മുക്ത ഭാരത് അഭിയാനായുള്ള പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പുറത്തിറക്കും. ഗ്രാമീണ തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുന്നതിനായി വികസിത് ഭാരത് ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്ക് 151,000 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 മരണം. മരിച്ച എല്ലാവരും സൌദി പൌരന്മാരാണെന്ന് സൌദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ശ്രീനഗറിലെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും ഫീൽഡ് തലത്തിലുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ജനാധിപത്യ പങ്കാളിത്തവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിക്കുന്നതുവരെ കൈലാസ് മാനസരോവർ യാത്ര ആരംഭിക്കരുതെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ യാത്ര നടത്തുന്നതിനിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകരിൽ നിന്ന് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി സഹായ അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in. സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രിയങ്കാഗാന്ധി MP. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അവർ. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ വിപണി അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇതിനനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ന് ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുരുന്നുകൾക്ക് ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും നാളെയും മറ്റന്നാളും വീടുകളിലെത്തി മരുന്ന്

0: നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി മന്ത്രി കെ മുരളീധരൻ. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികളെന്ന പുസ്തകം സംഗീതജ്ഞൻ ടി എം കൃഷ്ണ പ്രകാശനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവ വേദിയിൽ നടന്ന ചടങ്ങ് ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. ഇതുവരെ ആകെ 4925 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 5277 പേർ അറസ്റ്റിലായി. ലോകത്തിലെ ഏറ്റവും ശക്തവും ചലനാത്മകവുമായ ഒന്നാണ് ഇന്ത്യ യുഎഇ ബന്ധമെന്ന് യുഎഇ സഹകരണ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച സിഎ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
1: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
0: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
2: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
3: ഇപ്പോൾ സമയം 8:44:45. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് @9 ഡൽഹി റിലേ.

वाला गर्दा उड़ा दिया। अरे गर्दा उड़ा दिया। बेटा।

റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഗാനരചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ബിജു തിരുമലയുടെ മറ്റൊരു ഗാനം ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്. സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.
1: നാദഭേദിനം സായകം. ഈ സമസ്തപദത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ സാക്ഷരരായ ജനങ്ങൾ ഓർത്തുപോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെയും അദ്ദേഹം രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ദശരഥനെയുമാണ്. ദശരഥന്റെ ചരമഗതി എന്ന ഭാഗത്ത് ആസന്ന മരണനായി കിടക്കുന്ന ദശരഥൻ തന്റെ പ്രഥമ പത്നിയായ കൗസല്യയോട് പുത്രദുഃഖത്താൽ താൻ മരിക്കേണ്ടി വരുമെന്നതിന് കാരണമായ മുനിശാപത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവത്തിലാണ് നാദഭേദനം സായകം വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ചുള്ള പരാമർശം. കാട്ടിൽ നായാട്ടനായിപ്പോയ ദശരഥൻ അർദ്ധരാത്രി സമയത്തിന് നദിക്കരയിൽ നിൽക്കുന്നു. ഹിംസ്രജന്തുക്കളെ ഹനിക്കുകയാണ് മൃഗയാ വിനോദം. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു നാദം കേൾക്കാനിടയായി. നാദം കേട്ട സ്ഥാനത്ത് ലക്ഷ്യമാക്കി അമ്പയക്കാനുള്ള സാമർഥ്യം നേടിയിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് ദശരഥൻ. മുൻപിൻ നോക്കാതെ അസമീക്ഷികാരിയായിപ്പോയി അദ്ദേഹം ബാണമയച്ചു. നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന നിർദോഷിയും നിരപരാധിയുമായ ഒരു മുനികുമാരനിലാണ് അസ്ത്രം ചെന്നുകൊണ്ടത്. നിലവിളി കേട്ട് പരിഭ്രാന്തനായി കുമാരന്റെ അടുത്ത് ഓടിയെത്തിയ രാജാവ് അമ്പരന്നു പോയി. വീണ്ടും വിചാരമില്ലാതെയുള്ള തന്റെ പ്രവൃത്തി വരുത്തിയ ദുര്യോഗം അദ്ദേഹത്തെ അമ്പയെ വിവശനാക്കി. അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനാണ് താൻ പുറപ്പെട്ടതെന്നും എത്രയും പെട്ടെന്ന് പോയി ദാഹജലം നൽകി അവരെ ആശ്വസിപ്പിച്ച് നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നും മുനികുമാരൻ രാജാവിനോട് നിർദ്ദേശിച്ചു. ദശരഥൻ തൽക്ഷണം വൃദ്ധ ദമ്പതികളിരിക്കുന്ന സ്ഥാനത്തെത്തുകയും വസ്തുതകൾ ദുഃഖപാരവശ്യത്തോടെ അവരെ അറിയിക്കുകയും ചെയ്തു. മുനിയുടെ ആജ്ഞാനുസരണം മുനികുമാരൻ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വസ്തുതകൾ നേരിട്ട് ബോധ്യപ്പെട്ട മഹർഷീശ്വരൻ പുത്രനെ ദഹിപ്പിക്കുവാനുള്ള ചിത സജ്ജമാക്കാൻ ദശരഥനോട് ആജ്ഞാപിച്ചു. എന്തിന്? പുത്രനെ ദഹിപ്പിച്ച ആ ചിതയിച്ചാഴി അവരും ആത്മാഹുതി നടത്തി. പുത്രദുഃഖത്താൽ നിനക്കും അന്ത്യം സംഭവിക്കട്ടെ എന്ന് ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ മുനി ദശരഥനെ ശവിച്ചു. ആ ശാപഫലമാണ് തനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുസ്ഥിതിയെന്നും അതൊഴിവാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ ആരാണെന്ന് നോക്കാം. ശ്രീഹരിവിഷ്ണുവിൻ്റെ അംശാവതാരമർന്ന ശ്രീരാമൻ്റെ പിതാവാകാൻ ഭാഗതേയം സിദ്ധിച്ച മഹാനുഭാവൻ, സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനും ധീരനുമായ രാജാവ്, ജന്മായത്തമായും കർമായത്തമായും പല സിദ്ധിവിശേഷങ്ങളും കൈവന്ന പുരുഷകേസരി. എന്നാൽ ഏതൊരു വമ്പന്റെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെയും ആവേശിച്ചിരുന്നു. അതിയായ കാമം, അതോടൊപ്പമുള്ള അസമീക്ഷകാരിത്വം, ഇവയായിരുന്നു ആ വൈരികൾ. കൈകേയിയോട് പെട്ടെന്ന് തോന്നിപ്പോയ അതിപ്രീതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരദ്വയം നൽകാൻ ദശരഥൻ തയ്യാറായതും ഇക്കാരണത്താൽ തന്നെയായിരുന്നു. അതിയമ്പർക്കും വശപ്പെടുത്താൻ കഴിയാത്ത വിദ്യയാണ് നാദഭേദനം സായക പ്രയോഗം. അതിലും അപ്രതിമൻ തന്നെയായിരുന്നു ദശരഥൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയായിരുന്നല്ലോ സൂര്യവംശ രാജാക്കന്മാരുടെ ആദികാലം തൊട്ടുള്ള കുലഗുരു. ലോകത്ത് നാദത്തെ സാർത്ഥകമായും നിരർത്ഥകമായും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷിമൃഗാദികൾ സാർത്ഥകമായിട്ടാണ് സ്വതസിദ്ധമായ രീതിയിൽ നാദത്തെ പുറപ്പെടുവിക്കുന്നത്. വിവേകമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരായി നാം മാത്രം അവസരത്തിലും അനവസരത്തിലും നാദം പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പ്രയോക്താക്കളിൽ മാത്രമല്ല സമൂഹം തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയും വന്നുചേരുന്നു. നാദഭേദനമായി വാക്സരം തൊടുത്തുവിടാൻ ആരും ഒരു മടിയും കാണിക്കാറുമില്ല. ഉച്ചത്തിലുള്ള വാക്സരം പ്രയോഗിക്കുന്നവരാണ് സമൂഹത്തെ നയിക്കുവാൻ ശക്തരും അർഹരുമെന്ന മിഥ്യാധാരണ തന്നെ ഇന്ന് സമൂഹം വെച്ചു പുലർത്തുന്നുണ്ടെന്നാണ് ആനുകാലിക സംഭവവികാസങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള മാത്സര്യത്തിനും വിദ്വേഷത്തിനും ഭൂരിഭാഗം ആളുകളും നാദഭേദനമായ സായകം തന്നെ പ്രയോഗിക്കുകയാണ്. കാലദേശാവസ്ഥകൾ കണ്ടറിഞ്ഞ് തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അഭ്യുദയവും നിശ്രേയസ്സും കൈവരുത്തുന്നതിനുള്ള ശ്രമമാണ് അഭികാമ്യമായ കർത്തവ്യ കർമ്മമെന്നും അതുതന്നെയാണ് ധർമ്മമെന്നും മാനവ സമൂഹം ഓർമ്മിക്കുന്നതാണ് ലോകനന്മ കാംക്ഷിക്കുന്നവർക്ക് അഭിലഷണീയം. അല്ലെങ്കിൽ ദശരഥന് സംഭവിച്ച ഹതവിധിക്ക് സമാനമായ ദുസ്ഥിതികൾക്ക് പാത്രമായി, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ പരിഹാസത്തിനും പാത്രമായി ഇഹലോകവാസം വെടിയാനിടയായെന്ന് വരാം. അത്തരത്തിലുള്ള ദുർഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള. ഇനി ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹിയിലെ.
2: ദിസ് ഈസ് ആകാശവാണി The news.

ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.